ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 17, 2026 മെയ് 31, ഞായറാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ചെറുപ്പചിന്തകൾ. ജീവിതത്തിൽ നാം രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക തന്നെ വേണം. ഒന്ന്, നാം പറയുന്നത് നമ്മോടൊപ്പം ഉള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ. മറ്റൊന്ന്, നാം ഒന്നും പറയാതെ തന്നെ നമ്മെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 9:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 10 മണിക്ക് സ്പെഷ്യൽ പ്രോഗ്രാം ബാക്ക് ടു സ്കൂൾ, 11 മണിക്ക് മൻ കി ബാത്, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, 3 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 4 മണിക്ക് സ്പെഷ്യൽ പ്രോഗ്രാം ബാക്ക് ടു സ്കൂൾ, 5 മണിക്ക് ഭാഗ്യരാശി, 5:30 ഗാനവീഥി, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് May 31. ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വാഹനം വിപണിയിലിറങ്ങിയതും അമേരിക്കയിലെ ആദ്യ ടാക്സി സർവീസ് ഉദ്ഘാടനം ചെയ്തതും ഇന്ത്യൻ കരസേന ആദ്യമായി കാഞ്ചൻജംഗ കീഴടക്കിയതുമൊക്കെ ഒരു May 31. May 31 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 31. ഇന്ത്യയിലെ ആദ്യ പോസ്റ്റൽ സർവീസ് കൊൽക്കത്തയിൽ ഉദ്ഘാടനം ചെയ്തത് 1774 May 31. ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വാഹനം വിപണിയിലിറക്കിയത് 1879 മെയ് ഇന്നേ ദിവസമായിരുന്നു. മൈത്രി രാജാവ് നൽകിയ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ SS പെൻസുലാർ എന്ന കപ്പലിൽ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടത് 1893 May 31. അമേരിക്കയിലെ ആദ്യ ടാക്സി സർവീസ് ഉദ്ഘാടനം ചെയ്തത് 1907 May 31. റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപവൽക്കരിച്ചത് 1961 May 31. ഇന്ത്യൻ കരസേന ആദ്യമായി കാഞ്ചൻജംഗ കീഴടക്കിയത് 1977 May 31. കേണൽ നരേന്ദ്രകുമാർ ആയിരുന്നു പർവ്വതാരോഹക സംഘത്തിന്റെ തലവൻ. June 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുന്നോടിയായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഹവ ആനേന എന്ന ഗാനം പുറത്തിറക്കിയത് 2019 June 5.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ജൂൺ 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററി കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

0: ക്കളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ് മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. രണ്ടു മാസത്തെ ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
1: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
0: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ June 26 വരെ കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട്പ നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 116,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് June 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
2: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 runs തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടനിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റിങ്കറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി

0: കേരളത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ മൂന്ന് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത അഞ്ചുപേരിൽ മൂന്നുപേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി കെ പി ആർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ പി വി ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. ജൂൺ 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. സിബിഎസ്ഇ സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ എൽ പി തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്കലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

സൗഹൃദങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു. ബാക്ക് ടു സ്കൂൾ കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി, ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും സോണയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600-ലധികം സംഘങ്ങൾ

0: ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-ന് 15 ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഇ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIM എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
1: ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക 1-ാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027-ൽ 39-ാമത് ദേശീയ കായിക മേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ

0: 50 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് ഡി കെ ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗമാണ് ശ്രീ ഡി കെ ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേന ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ ഐ ജി ഐ വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
3: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
2: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
3: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
2: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
3: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
4: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ സുഗന്ധം പേറുന്ന ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഗ്രാമഭംഗി. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ട ഒരു ഭൂതകാലം നമ്മുടെ നാടിനുണ്ടായിരുന്നു. അത് ഏത് മേഖലയിലും പ്രകടവുമായിരുന്നു. എന്നാൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ചൂടേറിയ ചർച്ചകൾ നടത്താനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒരിടമുണ്ടായി. ഞാൻ പറഞ്ഞത് ഗ്രാമത്തിലെ പ്രധാന ചായക്കടകളെ പറ്റിയാണ്. കേരളത്തിലെ സാധാരണക്കാർ ഒത്തുകൂടുന്ന ഒരു പ്രധാന ഇടമാണ് ചായക്കടകൾ. കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ചായക്കടകൾ സാധാരണക്കാർക്കിടയിലേക്ക് എത്തുന്നത്. സംഭാരവും കരിക്കിൻ വെള്ളവുമൊക്കെ മലയാളിയുടെ പ്രധാന പാനീയങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് ചായ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കേരളത്തിന്റെ തനത് രുചികളും സൗഹൃദങ്ങളും വിളിച്ചോതുന്ന ചായക്കട വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഗ്രാമത്തിലെ പ്രധാന ചായക്കട. അന്നത്തെ പ്രധാന സിനിമകളുടെയും നാടകങ്ങളുടെയും പോസ്റ്ററുകൾ അവിടെ ഇവിടെയായി കാണാൻ സാധിക്കും. ചായക്കട നടത്തുന്നയാൾ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട വ്യക്തിയാകാം. നിരവധി വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരിക്കും. ചായക്കടയാണെങ്കിലും പത്രം നിർബന്ധമാണ്. രാജ്യത്തെ ഏതൊരു പ്രതിസന്ധിയും ഇവിടെ ചർച്ചാ വിഷയമാണ്. രാജ്യത്തെ മാത്രമല്ല, ലോകത്തുള്ളതെല്ലാം. പല അന്താരാഷ്ട്ര വിഷയങ്ങളും സാധാരണക്കാരിലേക്ക് എത്തുന്നത് ഈ ചായക്കടകളിലൂടെയായിരുന്നു. ചായക്കടയിലെ ചായ പോലെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു റേഡിയോയും. പല സൗഹൃദങ്ങളുടെ ഒത്തുചേരലുകൾക്കും വ്യത്യസ്തമായ ആശയങ്ങളുടെ ചേരിത്തിരിവുകൾക്കും ഈ ചായക്കടയുടെ ചുമരുകൾ മൂകസാക്ഷിയായിട്ടുണ്ട്. അടുപ്പിലെപ്പോഴും ആവി പറക്കുന്ന ഒരു പാത്രമുണ്ടാകും. കുറച്ചു മാറി ഒരു ചില്ലുകൂടുണ്ടാകും. നല്ല ചൂട് പരിപ്പുവട, ഉഴുന്നുവട, വാഴയ്ക്കാപ്പം, ഉള്ളിവട, മുട്ടബജി, മുളകുബജി, കൊഴുക്കട്ട തുടങ്ങി നല്ല നാടൻ പലഹാരങ്ങൾ ആ കണ്ണാടിക്കൂട്ടിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം നാട്ടിലെ ഇഷ്ടവിഭവങ്ങളുമാകും. നാട്ടിലെ എന്ത് വിശേഷങ്ങളും ആദ്യം അറിയുക ഈ ചായക്കടകളാണ്. പല സാഹിത്യ കൃതികളിലും ചായക്കടകൾ ഒരു കഥാപാത്രമാണ്. മലയാള സിനിമകളിലെ ഗ്രാമീണ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം കൂടിയാണ് ചായക്കടകൾ. ഗൂഢാലോചനകൾ നടക്കുന്നതും നായകനും സുഹൃത്തുക്കളും തമാശകൾ പങ്കുവെക്കുന്നതും സിനിമകളിലെ പല വഴിത്തിരിവുകൾക്കും ചായക്കടകൾ പശ്ചാത്തലമാകാറുണ്ട്. നാട്ടിൻപുറത്തെ ചായക്കടകൾ മലയാളിയുടെ ഓർമ്മകളിൽ ഒരുപാട് പഴമയും ചൂടും ചേർന്ന ഇടങ്ങളാണ്. മുന്നിലെ ബെഞ്ചിലിരുന്ന് ചൂടേറിയ ചർച്ചകൾ നടത്തുന്നവർ, ഒപ്പം ഒരു ചെറു ചൂടുള്ള ചായയും. ചർച്ചയുടെ ചൂട് കൂടുന്നതനുസരിച്ച് ചായയുടെ എണ്ണവും കൂടും. കാലമേറെ മുന്നോട്ട് കുതിച്ചെങ്കിലും ഇത്തരം ചെറിയ ചായക്കടകൾക്ക് ഇന്നും വലിയ പ്രാധാന്യമുണ്ട്. പലയിടങ്ങളിലും പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചായക്കട എന്ന പേരിൽ തന്നെ പുതിയ കഫേകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്നും പല ഒത്തുചേരലുകൾക്കും കൂടിയാലോചനകൾക്കും ചായയും ചായക്കടയും പ്രധാന കാഴ്ചക്കാരാണ്. ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ

0: പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം പുതിയ ഗ്രാമവിശേഷവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ്.

സൗഹൃദങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു. ബാക്ക് ടു സ്കൂൾ കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം, ആവിഷ്കാരം, ഡോക്ടർ റിജി ജി നായർ.

സൗഹൃദങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു ബാക്ക് ടു സ്കൂൾ. കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

0: Wake up with Rhythm of Success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned.
1: കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനീ

0: കുസൃതങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു ബാക്ക് ടു സ്കൂൾ. കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 1138 8 1138.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
1: Feel the music with Radio Santhanam 90.4 FM.
2: Radio Santhanam 90.4 FM il kelkam Aprapaliyile albudhangal. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അബ്രബാളിയിലെ അത്ഭുതങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഇറാനിയൻ ചലച്ചിത്ര സംവിധായകനായ മജീദ് മജീദിയുടെ മനോഹരമായ ചലച്ചിത്ര കാവ്യമാണ് ദ കളർ ഓഫ് പാരഡൈസ്. സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ തിളങ്ങിയ മജീദ് മജീദിയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണിത്. ടെഹ്റാന്റെ മലയോര ഗ്രാമത്തിലുള്ള ഹാഷിം എന്നയാളുടെയും അയാളുടെ മകൻ മുഹമ്മദ് എന്ന അന്ധനായ ബാലന്റെയും കഥയാണിത്. മുഹമ്മദ് ആമിർ നജിയാണ് പിതാവായ ഹാഷിമിന്റെ വേഷമണിഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രാമീണന്റെ മനസ്സിലെ നന്മയുടെ ആഴങ്ങൾ, മാറുന്ന ചുറ്റുപാടിൽ അയാൾക്കുണ്ടാകുന്ന മാനസിക പരിവർത്തനങ്ങൾ, ഇതൊക്കെ ഹാഷിമിലൂടെ സംവിധായകൻ അതിമനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി തിരക്കിട്ടോടുമ്പോൾ നാം കാണാതെ പോകുന്ന കുട്ടികളുടെ കാര്യശേഷിയും ചിന്തകളും പലതരം മോഹങ്ങളിൽ നിരന്തരം പ്രചോദിതനാകുന്ന അവന്റെ പിതാവിന്റെ മാനസികമായ അന്ധതയുമൊക്കെയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കളർ ഓഫ് പാരഡൈസ് എന്നാൽ പറുദീസയുടെ നിറം എന്നാണ് മലയാളത്തിൽ അർത്ഥം. പേർഷ്യൻ ഭാഷയിൽ 1999 പുറത്തിറങ്ങിയ ഈ മനോഹര ചിത്രത്തിന് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ബ്രെയിൻ ലിപികൾ ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു അന്ധവിദ്യാലയത്തിലെ കുട്ടിയാണ് മുഹമ്മദ്. അതൊരു സ്പെഷ്യൽ സ്കൂളാണ്. ശബ്ദങ്ങളിലൂടെയും ബ്രെയിൻ ലിപികളിലൂടെയുമാണ് അന്ധവിദ്യാർത്ഥികൾ തങ്ങളുടെ പാഠഭാഗങ്ങൾ പഠിക്കുന്നത്.
1: ഖുർശീദ് മീതോബാദ് ഓഫ്താബ് സമീൻ റോ ഗർമ മീകുനാദ് റൂസ്ഹോയെ ഓഫ്താബി ഗർമ വ റോഷാൻ

മുഹമ്മദ് സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ്. അധ്യാപകന് അവനെ വലിയ ഇഷ്ടവുമാണ്. സ്കൂളിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് അന്ധവിദ്യാർത്ഥികളും മറ്റും പഠിക്കുന്നത്. അവർക്ക് കിടന്നുറങ്ങാൻ ഡോർമെട്രികളും മറ്റുമുണ്ട്. ആ വർഷത്തെ പരീക്ഷകൾക്ക് ശേഷം എല്ലാ കുട്ടികളും തങ്ങളുടെ വീടുകളിലേക്ക് അവധിക്കാലം ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുന്നു. നമ്മുടെ കുഞ്ഞു മുഹമ്മദും തൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വീട്ടിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ്. അവന്റെ സമീപമെത്തുന്ന അധ്യാപകൻ എന്താണ് അവൻ അടുക്കി പെറുക്കുന്നത് എന്ന് നോക്കുന്നു. ഉപയോഗശൂന്യമായ ചില വസ്തുക്കളാണ് അവൻ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. ഒരു ചീപ്പ്, ഗോട്ടി, തലയിൽ വെക്കുന്ന പിന്നുകൾ, പിന്നെ ചില ചിത്രങ്ങൾ, ഇതൊക്കെയായിരുന്നു അവൻ

0: കൂട്ടിവെച്ചിരുന്നത്. എന്തിനാണ് ഈ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതെന്ന അധ്യാപകന്റെ ചോദ്യത്തിന് ഇതൊന്നും ഉപയോഗശൂന്യമായവ അല്ലെന്നും നാട്ടിൽ ചെല്ലുമ്പോൾ തന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളാണെന്നും അവൻ പറയുന്നു. എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ വന്ന് കുട്ടികളെ തങ്ങളുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ മുഹമ്മദിന്റെ പിതാവ് മാത്രം എത്തുന്നില്ല. അവനിൽ അത് ആശങ്കയുണ്ടാക്കുന്നു. കഴിഞ്ഞ ഒരു കൊല്ലമായി പിതാവ് അവനെ കാണുവാൻ സ്കൂളിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് അവനിൽ ആ സംശയം ഉണ്ടാകുന്നതും. വിഷമിച്ചിരിക്കുന്ന മുഹമ്മദിന്റെ അരികിൽ അവന്റെ അധ്യാപകൻ എത്തുന്നു. അവനവന്റെ ആശങ്ക അധ്യാപകനോട് പങ്കുവയ്ക്കുന്നു. അധ്യാപകൻ അവന്റെ കയ്യിലിരുന്ന ഒരു കളിപ്പാട്ട ഫോണിൽ അവന്റെ പിതാവിനെ ഫോൺ ചെയ്യുന്നതായി ഭാവിക്കുന്നു. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു യഥാർത്ഥ ഫോണാണ് എന്നാണ് അവന്റെ വിചാരം. അന്ധനായ അവന്റെ മുന്നിൽ വച്ച് അധ്യാപകൻ അവന്റെ പിതാവിനെ വിളിക്കുന്നതായി അഭിനയിക്കുന്നു.
1: ഹലോ ഭായ് റമസാനി, സലാം അലൈക്കും, മാ റഹ്മാനി അസ്സാം, ഖോജോ ആസ്തി ദീർ കർദിം ബാബ ഉതുബുസ് കിരായ വർദി ആ അസ്സലാം തുറ ആസ്തി മുഹമ്മദ് ഹാലിഷ് ഖുബേ കുശി മിഖൈ ബാ ഫദർ സോബത് കുനി നാ സലാം മിരസ്നെ മുൻതസരി ഖുദാ ഹാഫിസ് ഷുമാ കി നമസ് ഫദരത് നിഗരാനി നദരെ ഹത്മൻ മിയാ رابط صوت خوابگاه رو بهت بدم یه نوار گوش کن با پدرت بیا.
2: آیه رحمانی
1: خوش
2: آیه رحمانی با دفتر تماس بگیر.
0: എപ്പോഴാണ് നിങ്ങൾ മുഹമ്മദിനെ വിളിക്കാൻ വരുന്നത്? അവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നും മറ്റും ഫോണിലൂടെ സംസാരിക്കുന്നു. മുഹമ്മദിന് ഇത് വലിയ ആശ്വാസമാകുന്നു. പിതാവ് വരും എന്ന ചിന്തയിൽ അവൻ സമയം തള്ളി നീക്കുന്നു. ആ സമയത്ത് പൂന്തോട്ടത്തിൽ ഒരു കുഞ്ഞു കിളിയുടെയും പൂച്ചയുടെയും ശബ്ദം അവൻ കേൾക്കുന്നു. അവൻ പതിയെ എഴുന്നേറ്റ് പൂച്ചയെ ഓട്ടിച്ച ശേഷം പൂന്തോട്ടത്തിലൂടെ നടക്കുന്നു. അവിടെ താഴെ വീണ് കിടക്കുന്ന ഒരു കുഞ്ഞു കിളിയെ അവന് കിട്ടുന്നു. അവൻ ആ കിളിയെ എടുത്ത് തൊട്ടടുത്തുള്ള മരത്തിലേക്ക് വലിഞ്ഞു കയറി അതിനെ അതിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കുഞ്ഞിനെ കാത്തിരിക്കുന്ന ആ അമ്മക്കിളിയുടെ വിഷമം അവന് നല്ലതുപോലെ അറിയാം. അത് വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
3: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

കേട്ടുകൊണ്ടിരിക്കുന്നത് മജീദ് മജീദി സംവിധാനം ചെയ്ത ഇറാനിയൻ ചിത്രമായ ദ കളർ ഓഫ് പാരഡൈസ് ആണ്. ഒരു അന്ധവിദ്യാലയത്തിൽ പഠിക്കുന്ന മുഹമ്മദ് എന്ന ബാലന്റെയും അവൻ്റെ പിതാവായ ഹാഷിമിൻ്റെയും കഥയാണിത്. അന്ധനായ മുഹമ്മദ് സ്കൂൾ അവധിക്കാലത്ത് തൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു കൊല്ലമായി അവൻ്റെ പിതാവ് അവനെ തേടിയെത്തിയിരുന്നില്ല. മറ്റു കുട്ടികളെയെല്ലാം മാതാപിതാക്കൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മുഹമ്മദ് ഏകനായി സ്കൂളിലിരിക്കുന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം മുഹമ്മദിൻ്റെ പിതാവ് ഹാഷം സ്കൂളിലെത്തുന്നു. അയാൾ അവനെ ശ്രദ്ധിക്കാതെ സ്കൂളിലെ ഓഫീസ് മുറിയിലെത്തി മകനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ അവിടെ അവനെ നോക്കുവാൻ ആരുമില്ലെന്നും തൻ്റെ ഭാര്യ മരിച്ചുപോയതാണെന്നും നിങ്ങൾക്കവനെ ഈ അവധിക്കാലത്തും സ്കൂളിൽ തന്നെ നിർത്തിക്കൂടെ എന്നും ചോദിക്കുന്നു. എന്നാൽ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ നിർത്താൻ കഴിയില്ല എന്ന് അധ്യാപകൻ അയാളോട് പറയുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അയാൾ മകൻ്റെ അടുത്തെത്തി അവനെ വിളിക്കുന്നു. ആ ശബ്ദം കേൾക്കുവാൻ കാത്തിരുന്ന മുഹമ്മദ് കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നു. പിതാവ് ഒരിക്കലും വരില്ലെന്ന് കരുതിയിരുന്ന അവൻ അയാളെ ചേർത്ത് പിടിച്ച് വിതുമ്പുന്നു. ഒടുവിൽ അയാൾ മകനെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഒരു ബസ്സിലാണ് അവരുടെ യാത്ര. അന്ധനായ മുഹമ്മദ് ബസ്സിന്റെ പുറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് പിതാവിനോട് ചോദിക്കുന്നു. കാരണം പ്രകൃതി എന്നും അവനൊരു കൗതുകമായിരുന്നു. കൈകൾ പുറത്തേക്കിട്ട് അവൻ പുറത്തെ തണുത്ത കാറ്റിനെ തൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കുന്നു. പുഴയോരത്തുള്ള അവരുടെ യാത്രക്കിടയിൽ വെള്ളത്തിനടിയിൽ കൈവച്ച് കല്ലുകളൊക്കെ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൻ

ശ്രദ്ധിക്കുന്നു. ഒടുവിൽ അവർ തങ്ങളുടെ വീട്ടിലെത്തുന്നു. അവൻ്റെ സഹോദരിമാർ അവനെ കണ്ട് ഓടിയെത്തുന്നു. അവരുടെ മുഖത്ത് വിരൽ കൊണ്ട് തൊട്ടുകൊണ്ട് നീ ഒരുപാട് വളർന്നിരിക്കുന്നു എന്നവൻ പറയുന്നുണ്ട്. ഒടുവിൽ അവൻ അവൻ്റെ അമ്മുമ്മ ജോലി ചെയ്യുന്ന പാടത്തിനരികത്തെത്തുന്നു. അവിടെ വെച്ച് അവൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ എടുക്കുന്നു. മുടിയിലിടുന്ന ക്ലിപ്പ് അമ്മുമ്മയ്ക്കും സോഡാക്കുപ്പിയുടെ അടപ്പ് കൊണ്ടുണ്ടാക്കിയ മാല ഇളയപെങ്ങൾക്കും മൂത്ത കുട്ടിക്ക് ഒരു ചീർപ്പും സമ്മാനമായി നൽകുന്നു.

0: രണ്ടു മനോഹര ചിത്രങ്ങളും. എന്നിട്ടവൻ പറഞ്ഞു, എനിക്ക് ഈ ചിത്രങ്ങളൊന്നും കാണാൻ കഴിയില്ല, പക്ഷേ എൻ്റെ അധ്യാപകൻ പറഞ്ഞു ഇത് രണ്ടും മനോഹരമായ ചിത്രങ്ങളാണെന്ന്. അവൻ വന്നതിൽ അവർക്ക് അളവറ്റ സന്തോഷമാണുള്ളത്. മുഹമ്മദിൻ്റെ പിതാവ് ഹാഷിമിൻ്റെ ഭാര്യ, അതായത് മുഹമ്മദിൻ്റെ ഉമ്മ മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഹാഷിമിന് വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. ആ നാട്ടിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ അയാൾക്ക് ഇഷ്ടമാണ്. പെണ്ണിൻ്റെ വീട്ടുകാർക്കും വിവാഹത്തിന് സമ്മതമാണ്. അവർക്കുള്ള സമ്മാനങ്ങളും മറ്റുമായി മുഹമ്മദിൻ്റെ പിതാവ് ഹാഷിം പോകുന്നു. നിങ്ങളുടെ മകൾക്ക് ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല എന്നും തൻ്റെ ഉമ്മ വളരെ ദയാലുവാണെന്നും എനിക്ക് 2 പെൺമക്കൾ മാത്രമാണ് ഉള്ളതെന്നും അയാൾ പെൺവീട്ടുകാരോട് പറയുന്നു. പെൺമക്കൾ 2 പേരും തൻ്റെ ഉമ്മയുടെ സംരക്ഷണയിലാണെന്നും അയാൾ പറഞ്ഞു വയ്ക്കുന്നു. ഈ സമയങ്ങളിലൊന്നും കണ്ണുകാണാത്ത തൻ്റെ മകൻ്റെ കാര്യം അയാൾ അവരോട് പറയുന്നില്ല. അന്ധനായ ഒരു മകനുള്ളത് ദുശകനുമായി താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടുകാർ കാണുമോ എന്ന പേടി അയാൾക്കുണ്ട്. അതിനായി അയാൾ ഒരു വഴിയും കണ്ടെത്തുന്നു. അകലെയുള്ള അന്ധനായ ഒരു മരപ്പണിക്കാരൻ്റെ അടുത്ത് അവനെ ജോലിക്കായി നിർത്തുക. അയാൾ മരപ്പണിക്കാരൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ആകുമ്പോൾ അവന് ഒരു തൊഴിലുമായി സ്വന്തം കാലിൽ നിൽക്കുവാനും പ്രാപ്തിയും ഉണ്ടാകുമെന്ന് അയാൾ ഉമ്മയോടും പറയുന്നു. എന്നാൽ അന്ധനായ മകനെ ഒഴിവാക്കി ഹാഷിമിന് മറ്റൊരു വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹമുണ്ടെന്ന് ഹാഷിമിൻ്റെ ഉമ്മയ്ക്ക് മനസ്സിലാകുന്നു. ഉമ്മയുടെ സംരക്ഷണയിൽ സന്തോഷമായി ജീവിക്കുന്ന മകനെ കണ്ട് ഹാഷിമിന് ആശങ്കകൾ വർദ്ധിക്കുന്നു. എന്നാൽ തൻ്റെ സഹോദരിമാർക്കൊപ്പം സ്കൂളിൽ പോകാനാണ് മുഹമ്മദിന് താൽപ്പര്യം. ഇതറിയാവുന്ന ഉമ്മുമ്മ അവനെ അവരോടൊപ്പം സ്കൂളിലേക്ക് അയക്കുന്നു. ബ്രെയിൻ ലിപിയിൽ പാഠഭാഗങ്ങൾ മറ്റു കുട്ടികളെക്കാളും കൃത്യതയോടെ വായിക്കുന്ന മുഹമ്മദിനെ കാണുന്ന കുട്ടികളും അധ്യാപകരും അതിശയിക്കുന്നു. സ്കൂളിൽ നിന്നും സന്തോഷത്തോടെ വരുന്ന മുഹമ്മദിനെയും സഹോദരിമാരെയും കാണുന്ന ഹാഷിമിൽ അത് ദേഷ്യമുണ്ടാക്കുന്നു. അയാൾ മരപ്പണിക്കാരനുമായി സംസാരിച്ച് മകനെ അവിടെ നിർത്താനുള്ള അനുമതിയുമായി മടങ്ങി വരുമ്പോഴാണ് ഈ കാഴ്ചയൊക്കെ കാണുന്നത്. അയാൾ വീട്ടിലെത്തി ഉമ്മയോട് തർക്കിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്നെ അപമാനിക്കുകയാണെന്നും സ്കൂളിൽ അവൻ തീർത്തും ഒറ്റപ്പെട്ടു പോകുമെന്നും അവന് നല്ലത് മരപ്പണിയാണെന്നും അയാൾ അവരോട് പറയുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. ഉമ്മ പുറത്തുപോയ തക്കം നോക്കി ഹാഷം മകനെയും കൂട്ടി പുറത്തു പോകുന്നു. ഉമ്മുമ്മ തിരികെ എത്തി മുഹമ്മദിനെ തിരയുമ്പോൾ പിതാവ് അവനെയും കൊണ്ട് കടല് കാണിക്കാൻ പോയതാണെന്ന് സഹോദരിമാർ പറയുന്നു. എന്നാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. പക്ഷെ അവർ അശക്തയാണ്. ഹാഷം മകനെയും കൂട്ടി പോകുന്ന വഴിയിൽ അയാളിലൊരു വന്യത വന്ന് നിറയുന്നു. കാട്ടിൽ മുഹമ്മദ് കിളികളുടെയും മറ്റും ശബ്ദങ്ങൾ ആസ്വദിച്ച് നടക്കുമ്പോൾ പിതാവ് അവനെങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ തൻ്റെ ബാധ്യത തീരുമല്ലോ എന്ന് ചിന്തിക്കുന്നു.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

0: ഈദ് മജീദിയുടെ ദ കളർ ഓഫ് പാരഡൈസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്ധനായ മുഹമ്മദ് എന്ന കുട്ടിയുടെയും അവൻ്റെ പിതാവായ ഹാഷിമിൻ്റെയും മാനസിക സഞ്ചാരങ്ങളിലൂടെയുള്ള കഥയാണിത്. മുഹമ്മദിൻ്റെ പിതാവ് ഹാഷിം വിഭാരിനാണ്. അയാൾക്ക് മറ്റൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിന് തൻ്റെ ജീവിതത്തിൽ നിന്നും മകനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നയാൾ ആഗ്രഹിക്കുന്നു. അതിനായി മകനെ അന്ധനായ ഒരു മരപ്പണിക്കാരൻ്റെ അടുത്ത് ജോലിക്ക് നിർത്തുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ വീട്ടിലുള്ള അയാളുടെ ഉമ്മയ്ക്കും അവൻ്റെ സഹോദരിമാർക്കും അതൊന്നും ഇഷ്ടമല്ല. അവരുടെ സമ്മതം നോക്കാതെ അയാൾ അവനെ മരപ്പണിക്കാരൻ്റെ അടുത്ത് ജോലിക്കായി കൊണ്ടുപോകുന്നു. ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ മരപ്പണിക്കാരൻ്റെ അടുക്കലെത്തുന്നു. അവനെ അയാളെ ഏൽപ്പിച്ച് പിതാവ് മടങ്ങുന്നു. സ്നേഹസമ്പന്നനായ മരപ്പണിക്കാരൻ അന്ധനായ മുഹമ്മദിനെ തൻ്റെ പണിസ്ഥലങ്ങളും മറ്റും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അയാളുടെ മുന്നിലിരുന്ന് അവൻ കരയുന്നു. അവൻ്റെ കണ്ണുനീർ അയാളുടെ കൈകളിലേക്ക് വീഴുന്നു. എന്തിനാണ് കരയുന്നതെന്ന അയാളുടെ ചോദ്യത്തിന് തനിക്ക് കണ്ണു കാണാത്തത് കൊണ്ടല്ലേ എല്ലാവരും തന്നെ ഒഴിവാക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും പോലെ സ്കൂളിൽ പോയി പഠിക്കാമായിരുന്നുവെന്നും എന്തിനാണ് ദൈവം തന്നെ കണ്ണു കാണാതെ ജനിപ്പിച്ചതെന്നും ചോദിക്കുന്നു. മുഹമ്മദിനെ മരപ്പണിക്കാരൻ്റെ അടുക്കൽ എത്തിച്ച ശേഷം വീട്ടിലെത്തുന്ന ഹാഷിം കാണുന്നത് വീട് വിട്ടിറങ്ങുന്ന തൻ്റെ ഉമ്മയെയാണ്. തൻ്റെ ഭാര്യ മരിച്ചിട്ട് 5 വർഷമായെന്നും കണ്ണു കാണാത്ത മകനെ എങ്ങനെ സംരക്ഷിക്കുമെന്നും നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ എന്നും അയാൾ ചോദിക്കുന്നു. തനിക്ക് വയ്യാതായാൽ തന്നെ നോക്കുവാൻ ആരുമില്ലെന്നും അയാൾ ഉമ്മയോട് പറയുന്നു. നല്ല മഴയുള്ള ആ സന്ധ്യയിൽ ഹാഷമൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകാതെ ഉമ്മ ആ വീട് വിട്ടിറങ്ങുന്നു. എന്നാൽ ഹാഷിം ഉമ്മയുടെ കാല് പിടിച്ച് അവരെ തിരികെ വീട്ടിലെത്തിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇതിനിടെ ഹാഷം തൻ്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അന്ധനായ മരപ്പണിക്കാരൻ്റെ അടുത്തു നിന്നും മുഹമ്മദ് പണികൾ പഠിക്കാൻ തുടങ്ങിയിരുന്നു. ഹാഷിം താൻ കരുതി വച്ചിരുന്ന കുറച്ച് പണമെടുത്തുകൊണ്ട് താൻ വിവാഹം നിശ്ചയിച്ച് വച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിലെത്തി അവർക്ക് നൽകുന്നു. വിവാഹം കഴിക്കുന്ന പുരുഷൻ സ്ത്രീ വീട്ടുകാർക്ക് സമ്മാനങ്ങളും പണവും നൽകുക എന്നത് ഇറാനിലെ വിവാഹത്തിൻ്റെ രീതിയാണ്. തിരികെ വീട്ടിലെത്തുന്ന അയാളോട് മുഹമ്മദിന് സുഖമാണോ എന്ന് അയാളുടെ ഉമ്മ ചോദിക്കുമ്പോൾ അവനവിടെ സുഖമാണെന്ന് അയാൾ കളവ് പറയുന്നു. ഉമ്മ താൻ അണിഞ്ഞിരുന്ന ആഭരണങ്ങളൊക്കെ ഊരി ഹാഷിമിന് നൽകുന്നു. അയാളുടെ വിവാഹം 2 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്നതുകൊണ്ട് ഇത് നിനക്ക് ആവശ്യമായി വരും എന്ന് അവർ പറയുന്നു. മുഹമ്മദ് ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടുണരുന്നു. ഇതേ സമയം ഒരു പ്രത്യേക പ്രകാശം വൃദ്ധയായ ഉമ്മയുടെ മുഖത്തേക്കും വീഴുന്നു. അവർ അതിനെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. തീർത്തും സന്തോഷഭാവത്തോടെ ആ പുലർച്ചയിൽ ഹാഷിമിൻ്റെ ഉമ്മ മരിക്കുന്നു.
1: ഫിമാ ദിനാർ മാ

0: ആമ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം ആമ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

ഇറാനിയൻ സംവിധായകനായ മജീദ് മജീദിയുടെ ദ കളർ ഓഫ് പാരഡൈസ് എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്ധനായ മുഹമ്മദിന്റെയും അവന്റെ പിതാവായ ഹാഷമിന്റെയും കഥയാണിത്. മറ്റൊരു വിവാഹം കഴിക്കുവാൻ തീരുമാനിക്കുന്ന മുഹമ്മദിന്റെ പിതാവ് മുഹമ്മദിനെ ഒരു മരപ്പണിക്കാരൻ്റെ അടുത്ത് ജോലിക്ക് വിടുന്നു. വിവാഹം കഴിക്കുവാൻ പോകുന്ന വീട്ടിൽ അയാൾ പണവും സമ്മാനപ്പൊതികളും നൽകുന്നു. അയാൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ അയാളുടെ ഉമ്മ മരിക്കുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹാഷമിന്റെ മുന്നിൽ ഒരു വാർത്ത എത്തുന്നു. ഉമ്മയുടെ മരണം ദുഷഗുണമായി കണ്ട് പെണ്ണിന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു അത്. അയാളിൽ അത് വല്ലാതെ ദുഃഖമുണ്ടാക്കുന്നു. വിവാഹം കഴിക്കണം എന്ന ഒറ്റ ചിന്തയിൽ നിന്നാണ് അന്ധനായ തന്റെ മകനെ മരപ്പണിക്കാരന്റെ അടുത്തേക്ക് അയച്ചത് എന്ന ചിന്ത അയാളിൽ ദുഃഖമുണ്ടാക്കുന്നു. അയാൾ മകനെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനമെടുക്കുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം മകൻ തനിക്കൊരു ബാധ്യതയാകില്ലേ എന്ന ചിന്തയും ഉണ്ടാകുന്നു. രണ്ട് ചിന്തകളും അയാളിൽ മാറിയും തിരിഞ്ഞും അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഒടുവിൽ മകനെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ അയാൾ തീരുമാനമെടുക്കുന്നു. അന്ധനായ മകനെയും കൂട്ടി കാട്ടിലൂടെ നടന്നു വരുമ്പോൾ പൈശാചികമായ ചിന്തകൾ അയാളിൽ ഉടലെടുക്കുന്നു. യാത്രാമധ്യേ കുത്തഴുക്കുള്ള ഒരു പുഴ മുറിച്ചു കിടക്കുമ്പോൾ മരപ്പാലം തകർന്നു വീഴുകയും അന്ധനായ മുഹമ്മദ് അതിശക്തമായി കുത്തൊഴുക്കുള്ള ആ പുഴയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അന്ധനായതുകൊണ്ട് ബാധ്യതയായി തീർന്ന മകനെ രക്ഷപ്പെടുത്തണോ അതോ മരണത്തിന് വിട്ടുകൊടുക്കണോ എന്ന ചിന്ത പിതാവായ ഹാഷമിൽ ഉണ്ടാകുന്നു. അന്ധനായ മുഹമ്മദ് ഈ സമയമെല്ലാം ജീവന് വേണ്ടി വെള്ളത്തിൽ കിടന്ന് നിലവിളിക്കുകയായിരുന്നു.

ഏറെ മാനസിക സംഘർഷത്തിനൊടുവിൽ അയാൾ മകനെ രക്ഷിക്കുവാൻ തീരുമാനിച്ച് കുത്തൊഴുക്കുള്ള പുഴയിലേക്ക് എടുത്തു ചാടുന്നു. ശക്തമായ ഒഴുക്കുള്ള നദിയിൽ മുഹമ്മദിന്റെ ചെരിപ്പുകൾ അയാൾ കാണുന്നു. അയാളും പുഴയിലേക്ക് താഴ്ന്നു പോകുന്നു. ബോധം വരുമ്പോൾ അയാൾ പുഴയുടെ തീരത്ത് കിടക്കുകയാണ്. അയാൾ നോക്കുമ്പോൾ ദൂരെയായി കരയിൽ മുഹമ്മദും കിടപ്പുണ്ടായിരുന്നു. ഓടിച്ചെന്ന് അയാൾ മുഹമ്മദിനെ വാരിയെടുക്കുന്നു. പക്ഷേ അപ്പോഴേക്കും മുഹമ്മദ് മരണപ്പെട്ടിരുന്നു. അവന് ചലനമില്ലായിരുന്നു. അയാൾ ഹൃദയം പൊട്ടിക്കരയുന്നു.

അവർക്ക് മുകളിലൂടെ കുറേയധികം പക്ഷികൾ പറന്നു പോകുന്നു. മുഹമ്മദിന്റെ മുത്തശ്ശിയിൽ കണ്ടതുപോലെ ഒരു പ്രകാശം മുഹമ്മദിലും വ്യാപിക്കുന്നു. അവന്റെ വിരലുകൾ ചലിക്കുന്നു. അത്രയും നാൾ കാണാൻ ആഗ്രഹിച്ച ദൈവത്തെ അവൻ കാണുകയായിരിക്കാം. ഈ ഒരു ദൃശ്യത്തോടെ ദ കളർ ഓഫ് പാരഡൈസ് എന്ന സിനിമ പൂർണ്ണമാകുന്നു.

മികച്ച നടൻ, മികച്ച സംവിധായകനടക്കം നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ ഈ മനോഹര ചിത്രത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലെ ഉദ്ഘാടന ചിത്രം കൂടിയായിരുന്നു ഇറാനിയൻ സംവിധായകനായ മജീദ് മജീദി സംവിധാനം ചെയ്ത ദ കളർ ഓഫ് പാരഡൈസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്, കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബാക്ക് ടു സ്കൂൾ. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

മുഴുവൻ കളിയും യാത്രകളും സന്തോഷങ്ങളും ആയിരുന്നെങ്കിൽ ഇനി അല്പാൽപമായി നോർമൽ റൂട്ടിലേക്ക് തിരികെ പോകാനുള്ള സമയമാണ് അല്ലേ? റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി പ്രസാദ്. പുലർച്ചെ എഴുന്നേക്കൽ, സ്കൂൾ ബാഗ് റെഡിയാക്കൽ, ടൈം ടേബിൾ നോക്കൽ, ലഞ്ച് ബോക്സ് പ്ലാനിംഗ്, ഓരോ വീട്ടിലും വീണ്ടും സ്കൂൾ വൈബ്സ് തുടങ്ങി കഴിഞ്ഞിരിക്കും അല്ലേ? പുതിയ അധ്യയന വർഷങ്ങളുടെയും പുതിയ അറിവിന്റെയും ലോകത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു കാൽവെപ്പിലേക്ക് കടക്കുകയാണ്. 4 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സ്കൂൾ കാലഘട്ടം തന്നെയായിരിക്കും. മരിക്കുന്നവരെയുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നതും സ്കൂൾ കാലഘട്ടം തന്നെയായിരിക്കും. എല്ലാവരും ആ ഓർമ്മകളിലേക്കൊന്ന് പോയി വരൂ. നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: വെൽക്കം ബാക്ക് ടു സ്കൂൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാവരും പാട്ടൊക്കെ കേട്ട് ആ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും അല്ലേ? പഠിച്ചു കഴിഞ്ഞ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അതെ, അവധി ദിവസങ്ങളുടെ അവസാന ചാപ്റ്ററിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ബാഗ് വാങ്ങാനുള്ള എക്സൈറ്റ്മെന്റും ബുക്ക് കവർ ഇടുന്നതിനുള്ള എക്സൈറ്റ്മെന്റും ലാസ്റ്റ് മിനിറ്റ് ഹോളിഡേ ഹോംവർക്കും അങ്ങനെ ഓരോ വീട്ടിലും ഇപ്പോൾ ഫുൾ ലോൺ സ്കൂൾ വൈബ്സിലായിരിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്തെന്നാൽ, സ്കൂൾ റീഓപ്പണിംഗ് കുട്ടികൾക്ക് മാത്രമല്ല പേരന്റ്സിനും വളരെ എക്സൈറ്റ്മെന്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അത് പേരന്റ്സിന്റെ ഒരു ഇമോഷണൽ മൊമെന്റ് ആണെന്ന് തന്നെ പറയാം. തന്റെ കുഞ്ഞ് പുതിയ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ വളർച്ചയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഓരോ പേരന്റ്സിനും ഒരു ഇമോഷണൽ മൊമെന്റ് തന്നെയാണ്. ടെൻഷനും ക്യൂരിയോസിറ്റിയും ആയിരിക്കും മനസ്സിൽ മുഴുവൻ. എസ്പെഷ്യലി അമ്മമാർ ഇപ്പോഴേ തുടങ്ങി കാണും, ബാഗ് റെഡിയാക്കിയോ, യൂണിഫോം കറക്റ്റ് ആണോ, ഏർലി ആയി കിടക്കണം, ഹോംവർക്ക് ചെയ്യിക്കണം, അങ്ങനെ ഒരു 100,000 കാര്യങ്ങളായിരിക്കും അമ്മമാരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒരമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻസും പുതിയ ലഞ്ച് ബോക്സ് ഐഡിയാസും ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ. അമ്മയ്ക്ക് ആ ടൈമിൽ 10 കൈകളായിരിക്കും എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ഒരു ദിവസത്തിന്റെ 6.5 മണിക്കൂർ, അതായത് 9 മണി മുതൽ 3:30 വരെയുള്ള ആ ടൈമിൽ അമ്മ തന്നുവിടുന്ന ഉച്ചഭക്ഷണത്തിന്റെയും പലഹാരങ്ങളുടെ ഓർമ്മയും ആകാംക്ഷയും അയ്യോ വേറെ ഒന്നിനും കിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് തന്നിട്ടുള്ളത് നമ്മുടെ അമ്മയാണെന്നാ. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? കാരണം നമ്മളൊക്കെ ലഞ്ച് ബോക്സ് കൊണ്ടുപോകും. ലഞ്ച് ബോക്സ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും രാവിലെ മുതൽ ഉച്ചവരെ, അമ്മ ഇന്ന് എന്തായിരിക്കും തന്നുവിട്ടിട്ടുണ്ടാകുക. ചിലപ്പോൾ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ചിക്കനോ ഒക്കെ അതിലൊളിഞ്ഞിരിപ്പുണ്ടാവും. ആ ഒരു ആകാംക്ഷയിലായിരിക്കും രാവിലെ മുതൽ ഉച്ചവരെ നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ എല്ലാവരും ഉച്ചഭക്ഷണത്തിന്റെ വൈബൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെ എത്താം ബാക്ക് ടു സ്കൂൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്കൂൾ എന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നമ്മളുടെ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയാണ്. ടീച്ചേഴ്സ് എന്നത് നമ്മുടെ അമ്മ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലുള്ള അത്രയും സമയവും നമ്മളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും ശിക്ഷിക്കാനും അർഹതയുള്ളവർ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ടീച്ചർ പറയുമായിരുന്നു, എനിക്ക് 61 മക്കളുണ്ടെന്ന്. ഈ 61 പറയുന്നത് എന്റെ ക്ലാസ്സിലെ കൂട്ടുകാരെയാണ്. ഞങ്ങളെ എല്ലാവരെയും ടീച്ചർ ഞങ്ങളുടെ മക്കളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ശിക്ഷിക്കാനും സ്നേഹിക്കാനും പരിപാലിക്കാനും അവരൊട്ടും തന്നെ പിന്നോട്ടല്ലായിരുന്നു. എല്ലാ കാര്യത്തിലും അവർ മുന്നോട്ട് തന്നെയായിരുന്നു. ഈ ഒരു വേളയിൽ ഞാൻ അവരെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഓർക്കുന്നുണ്ട്. ജീവിതത്തിൽ നമ്മളെ മാറ്റി നിർമ്മിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും. ഹരിശ്രീ മുതൽ ജീവിത പാഠങ്ങൾ വരെ കൈപിടിച്ച് നമ്മളെ നടത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ടീച്ചർമാർ തന്നെയാണ്. ചിലപ്പോൾ ശാസിച്ചും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തും അവരോരോ കാര്യത്തിനും നമ്മുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും ചില ടീച്ചേഴ്സിനെ നമുക്കങ്ങനെ മറക്കാൻ പറ്റത്തില്ല. ഞാനിതിപ്പോ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു

ഡയലോഗ്, ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്മൈൽ എന്നും മനസ്സിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കും. ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോ എനിക്കൊരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നേ. ടീച്ചറിന്റെ പേര് അഞ്ജു മിസ് എന്നാണേ. മിസ് ക്ലാസ്സിൽ വന്നാ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും റബ്ബിഷ് എന്ന വാക്ക് യൂസ് ചെയ്യും. അന്ന് ആ വാക്ക് ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു. കാരണം ടീച്ചറിന്റെ ആ പ്രൊനൗൺസിയേഷൻ അത് ഗംഭീരമായിരുന്നു. അത് കാരണം ഇപ്പോഴും ആ വാക്ക് അങ്ങനെ തന്നെ ഓർമ്മയുണ്ട്. ഞങ്ങള് കൂട്ടുകാരൊന്നിച്ചു കൂടുമ്പോ അഞ്ജു മിസ്സിന്റെ കാര്യങ്ങളും മിസ് പറയുന്ന ആ റബ്ബിഷ് എന്ന വാക്ക് ഞങ്ങൾ ഇപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു എലമെന്റ് നിങ്ങളും ആലോചിക്കുന്നുണ്ടാവും. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാണും നമുക്കിടയിൽ, അല്ലേ? സ്കൂളിങ്ങിലെ ഓരോ കാര്യങ്ങളും ടീച്ചേഴ്സ് അടിച്ചതും പുറത്ത് നിർത്തിയതും വഴക്കു പറഞ്ഞതും അവര് സ്നേഹിച്ചതും പരിപാലിച്ചതും അങ്ങനെ ഓർക്കാനായിട്ട് ഒരുപാട് മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് കാണും. പഠിച്ചുകൊണ്ടിരിക്കുന്നവരും കാണും. ഇപ്പൊ അവരെ ആലോചിക്കുന്നുണ്ടാവും കഴിഞ്ഞ വർഷം ഞങ്ങളെ പഠിപ്പിച്ച മിസ്സിന്റെ കഥകളും കാര്യങ്ങളും എല്ലാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ടീച്ചറിനെ ആലോചിച്ചിട്ടൊക്കെ വരൂ. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

listening An Entertainment World. Radio Santhanam 90.4 FM. Stay tuned. വെൽക്കം ബാക്ക് ടു സ്കൂൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നേരത്തെ പറഞ്ഞപോലെ ടീച്ചേഴ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ വ്യക്തികളാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അതെ, ഫ്രണ്ട്സ്. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളെ ക്ലാസ്സിലേക്ക് വലിച്ചോണ്ട് വന്നിരുത്തുന്നത് നമ്മുടെ കൂട്ടുകാരാണെന്ന് തോന്നിയിട്ടുണ്ട്. ആണോ അല്ലയോ എന്ന് നിങ്ങൾ ഇപ്പൊ പറയണേ. വ്യത്യസ്ത തലങ്ങളിൽ ജീവിച്ച് വ്യത്യസ്ത ജീവിത രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള ആൾക്കാർ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ആയി മാറുന്നില്ലേ, അവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ജീവിതത്തിൽ ഫാമിലി നമുക്ക് ലഭിക്കുന്ന ബന്ധമാണെങ്കിൽ ഫ്രണ്ട്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുടുംബമാണ്. ടീച്ചർ പഠിപ്പിക്കുമ്പോ സൈഡിൽ കോമഡി പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഹോംവർക്ക് എഴുതാൻ നോട്ട്ബുക്ക് തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഹോംവർക്ക് എഴുതാത്തൊരു ഫ്രണ്ട് ഉണ്ടാവും, ലഞ്ച് ബെൽ അടിക്കുമ്പോ ലഞ്ച് ബോക്സ് തുറക്കുന്നതിന് മുമ്പേ എത്തുന്ന ഒരു ഗ്യാങ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്കൂൾ ലൈഫ് മനോഹരമാക്കിയത് ഇവരൊക്കെ തന്നെയാണ്. സ്കൂൾ ലൈഫില് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അത് ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത സെന്റൻസ് പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്കൂളില് ഇപ്പോഴും ഹോംവർക്ക് കോപ്പി ചെയ്യാൻ വരാറുണ്ടായിരുന്ന ഒരു ക്ലോസ് ഫ്രണ്ടിനെ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും, ആരായിരിക്കും അത്? അതേപോലെ ലഞ്ച് ബെൽ അടിക്കാനായിട്ട് ക്ലോക്ക് നോക്കിയിരിക്കുന്ന ഗ്യാങ്ങിലെ ഏതെങ്കിലും ഒരെണ്ണം കാണും, എന്റെ കൂട്ടത്തിൽ ഞാനായിരുന്നേ. വേനലവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന ഓരോ മക്കളോടും എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ്. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ അക്കാഡമിക് ഇയർ ഫ്രണ്ട്ഷിപ്പിന്റെയും ഹാപ്പിനെസിന്റെയും ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ. സ്കൂൾ സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം. എല്ലാവരും ആ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു സ്കൂൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നല്ല ഓർമ്മകളാണ്. അങ്ങനെയെങ്കിൽ ഓരോ ജനറേഷന്റെയും സ്കൂൾ ജീവിതത്തിന്റെ സ്റ്റൈൽ ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. കുറച്ച് കൊച്ചു കൂട്ടുകാരുടെ വിശേഷം കേൾക്കാമേ. എന്താ മോളുടെ പേര്?
2: ദിവ.
1: ദിവ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: അഞ്ചില്.
1: അഞ്ചാം ക്ലാസ്സില്. സ്കൂളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? സ്കൂളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കട്ടെ. സമ്മർ വെക്കേഷനില് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഏതായിരിക്കും?
2: ട്രിപ്പ് പോയതാ.
1: ട്രിപ്പ് പോയതാണ് അല്ലേ? എവിടെയാ ട്രിപ്പ് പോയേ?
2: തിരുവനന്തപുരം.
1: തിരുവനന്തപുരം. എന്നിട്ട് എന്തൊക്കെ കണ്ടു?
2: കൊറേയിടം
1: കണ്ടോ? കണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ലുലുമാൾ അല്ലേ? സ്കൂൾ മിസ് ചെയ്യുമ്പോ ഫ്രണ്ട്സിനെ ഒക്കെ മിസ് ചെയ്യാറുണ്ടോ? സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇരിക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
2: ഫസ്റ്റ് ബെഞ്ച്.
1: എന്താ ഫസ്റ്റ് ബെഞ്ച് ഇത്ര ഇഷ്ടം?
2: അത് അങ്ങനൊന്നുമില്ല, നല്ല ഇഷ്ടമാണ്.
1: മോളുടെ പേരെന്താ?
3: ദീക്ഷ.
1: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: ഞാൻ ഇനി 9th ലോട്ട്.
1: ഇനി 9th ലോട്ട്. സ്കൂൾ മിസ് ചെയ്യാറുണ്ടോ?
3: ആ.
1: സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ?
3: മിഡിൽ ബെഞ്ച്.
1: മിഡിൽ ബെഞ്ചാണ്. എന്താണ് മിഡിൽ ബെഞ്ച് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം?
3: പ്രത്യേകിച്ച് ടീച്ചർമാരൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല.
1: ടീച്ചർമാരും ശ്രദ്ധിക്കത്തില്ലേ. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ട്, ഹോം സ്കൂളിംഗും ഉണ്ട്. നിങ്ങൾ കോവിഡ് ടൈമിൽ ഹോം സ്കൂളിംഗും ചെയ്തിട്ടുണ്ടാവും, സ്കൂളിംഗും ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു?
3: സ്കൂളിൽ പോകാൻ തന്നെ നല്ല ആ ടൈമിങ്ങിലൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്ത് വൈ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു.
1: ലഞ്ച് ബ്രേക്കൊക്കെ അന്നേരം മിസ് ചെയ്യൂല്ലേ ലഞ്ച് ടൈമിൽ?
3: ആ കുറച്ച് സമയമൊക്കെ ഈ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന കണ്ണിനൊക്കെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഭയങ്കര പ്രോബ്ലംസൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ആക്ച്വലി സ്പെക്സ് വയ്ക്കുന്നുണ്ട്, അതിൻ്റെ പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം സ്കൂൾസ് തന്നെ.
1: ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഞങ്ങൾക്ക് ബുക്സ് മാത്രമേ റെഫർ ചെയ്യാൻ കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫോണുണ്ട്, ടാബുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, അങ്ങനെ എന്തെല്ലാം സിസ്റ്റം നിങ്ങൾക്കുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്യാം, ക്രോം യൂസ് ചെയ്യാം. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു മേഖലയിൽ ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ടീച്ചേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് ഗൂഗിൾ ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ?
3: ഇല്ല, എങ്ങനെ വന്നാലും ഫോണിൽ നോക്കുന്ന അത്രയും സ്കൂളിൽ ചെന്നാൽ കിട്ടത്തില്ല. പഠിക്കാനുള്ളതിലല്ല, പക്ഷേ ഫ്രണ്ട്സിനെയാണ് ഏറ്റവും കൂടുതൽ ഇതാവുന്നത്.
1: ആര്യൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
4: അഞ്ചില്.
1: അഞ്ചാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
4: ഇനി ക്രിസ്തുരാജില്.
1: ഇനി ക്രിസ്തുരാജിലാണോ പഠിക്കുന്നേ? ഇതുവരെയുള്ള സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
4: കുഴപ്പമില്ല, കൊള്ളായിരുന്നു.
1: കൊള്ളായിരുന്നു. അപ്പൊ അതിനു മുമ്പ് എവിടെ പഠിച്ചേ?
4: LMS LPS
1: പട്ടത്താനം. അവിടെ എങ്ങനെയുണ്ട്? പഴയ കൂട്ടുകാരൊക്കെ ഇനി മിസ് ചെയ്യോ? ഇനി പുതിയ സ്കൂളിലോട്ടാണല്ലോ. മിസ് ചെയ്യും. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്തായിരുന്നു?
4: ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ് ആയിരുന്നോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരായിരുന്നു?
4: ആർച്ച.
1: ആർച്ച ടീച്ചർ ആയിരുന്നോ? എന്തായിരുന്നു ടീച്ചർ എടുക്കുന്ന സബ്ജക്ട്?
4: എല്ലാം എടുക്കുമോ?
1: ഫുൾ എടുക്കുന്നതായിരുന്നോ?
4: ആർച്ച ടീച്ചർ എന്റെ അമ്മയാ.
1: അമ്മയായിരുന്നോ? അമ്മയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ?
4: യെസ്.
1: എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതെന്തായിരുന്നു? ഒരു വിനോദം? ഡാൻസോ പാട്ടോ എന്തായിരുന്നു ഏറ്റവും ഇഷ്ടം?
4: ഡാൻസ്.
1: ഡാൻസ് കളിക്കും? നന്നായിട്ട് കളിക്കുമോ? പാട്ടു പാടത്തില്ലേ?
5: പാടു.
1: ഒരു പാട്ട് പാടി തരുമോ ഞങ്ങൾക്ക് വേണ്ടി? ആര്യൻ കൂട്ടുകാരൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുവാണേ, നമുക്കത് കേട്ടിട്ട് വരാമേ.

0: ളൊക്കെ കേൾക്കാവേ അവന്തിക കുട്ടി. അപ്പോ എന്താണ് അവന്തികയുടെ ഫുൾ നെയിം?
1: അവന്തികാജി.
0: അവന്തികാജി, എത്രാം ക്ലാസ്സിലാ ഇനി പഠിക്കാൻ പോകുന്നത്?
1: അഞ്ചിലോട്ട്.
0: അഞ്ചിലോട്ട് അല്ലേ, അഞ്ചാം ക്ലാസ്സിൽ. ഇനി ഏത് സ്കൂളിലാ ഇപ്പം എവിടാണ് പഠിക്കുന്നത്? അതോ ഇനി പുതിയ സ്കൂളിലോട്ട് മാറുന്നുണ്ടോ? എന്താണ് പുതിയ സ്കൂളിലോട്ട്, ഏത് സ്കൂളിലോട്ടാണ് ഇനി പോകുന്നത്?
1: വിമലഹൃദയത്തിലോട്ട്.
0: വിമലഹൃദയത്തിലോട്ട് പോവുകയാണ് അല്ലേ. അപ്പോ ഇതിനു മുമ്പ് പഠിച്ച സ്കൂൾ ഏതായിരുന്നു?
1: ബാലികാമറിയായിരുന്നു
0: അല്ലേ. ബാലികാമറിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നോ?
1: ശരിക്കും ഉണ്ടായിരുന്നു.
0: കാര്യം എന്തോ പറ്റി? അത്രയ്ക്ക് എല്ലാരും മിസ് ചെയ്യുവോ? ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഹെഡ്മിസ്ട്രസിനെയൊക്കെ മിസ് ചെയ്യുവോ?
1: യെസ്.
0: മിസ് ചെയ്യു അല്ലേ. ഓക്കെ, എന്തായിരുന്നു അവരോട് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞത്?
1: ഞാൻ വീണ്ടും നിങ്ങളൊക്കെ എപ്പോഴും കാണാൻ വരും, മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും.
0: കരഞ്ഞായിരുന്നോ? കരഞ്ഞല്ലേ, സാരമില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ അടുത്തൊരു പടികളായിട്ട് നമുക്ക് കണ്ടാ പോരെ. ഇനിയിപ്പോ വിമലഹൃദയത്തിൽ ചെന്ന് പുതിയ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടും, പുതിയ പുതിയ അറിവുകൾ നേടാം, പുതിയ പുതിയ ടീച്ചറിനെ ഒക്കെ പഠിക്കാൻ പറ്റുമല്ലോ. പുതിയ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് ബുക്സും ബാഗും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ?
1: ബുക്സ് ഒക്കെ വാങ്ങിക്കാൻ ഇനി ഉണ്ട്, ഇനി വാങ്ങിക്കാൻ പോകുന്നേ ഉള്ളൂ.
0: ആണോ? ഇനിയിപ്പോ അപ്പഴാ വാങ്ങിക്കാനൊക്കെ പോകുന്നത്? ഇനിയിപ്പോ ഒരാഴ്ച കൂടെ അല്ലേ ഉള്ളൂ സ്കൂള് തുറക്കാൻ.
1: ഉള്ളൂ, നാളെ വാങ്ങിക്കും.
0: നാളെ വാങ്ങിക്കും അല്ലേ. ഓക്കെ, ഇനി എന്തായിരിക്കും പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ പഴയ സ്കൂളിൽ നിന്ന് മിസ് ചെയ്യുന്ന എന്തായിരിക്കും ഒരു കാര്യം?
1: ക്ലാസ് റൂം, ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യും.
0: ഇനിയിപ്പോ പുതിയ ഒരു ക്ലാസ്സിൽ പഴയ ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ കോവിഡ് ടൈമിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരിക്കും അല്ലേ? കോവിഡ് ടൈമിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരിക്കുമല്ലോ.
1: എൽ കെ ജിയിൽ ഞാൻ പഠിക്കാൻ പോയപ്പോ കോവിഡ് വന്നപ്പോ പിന്നെ ഞാൻ പഠനം ഇച്ചിരി അങ്ങ് നിർത്തി, പിന്നെ ഞാൻ ഒന്നിലോട്ടായത്.
0: ഒന്നിലോട്ടായത്? അപ്പൊ അത്രയും നാൾ സ്കൂളിൽ പഠിക്കാൻ പറ്റിയില്ല. അപ്പം കോവിഡ് സമയത്തൊക്കെ ഇപ്പോഴും സ്കൂളിൽ ഹോംവർക്ക് ഒക്കെ വരുമ്പോ എങ്ങനെയാ, ഓൺലൈനിൽ വരാറുണ്ടോ?
1: ഓൺലൈനിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും വരത്തില്ല, എപ്പോഴും വരത്തൊന്നുമില്ല. പിന്നെ മിസ് ബോർഡിൽ എഴുതിയിട്ട് അത് എഴുതിയിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
0: എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വാട്സപ്പിലൊന്നും ഇപ്പൊ നോട്ട്സ് ഒന്നും വരാറില്ലേ?
1: ഇല്ല,
0: വാട്സപ്പിൽ മിസ് എല്ലാ നോട്ട്സും തരാറൊക്കെ ഉണ്ട്. നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ വാട്സപ്പിൽ നോട്ട്സ് ഒക്കെ കൈമാറാറുണ്ടോ?
1: ആ, കൈമാറാറുണ്ട്. നല്ല രസമുണ്ട്, ഇനി നീ വരയ്ക്കണം, നിന്റെ കഴിവ് എല്ലാരും കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്.
0: അതെ അതെ, അങ്ങനെയാണ്. നമ്മൾക്ക് ഇനിയും നമ്മളുടെ കഴിവ് കാണിക്കാൻ ഇനിയും സമയമുണ്ട്. ഇനി എന്താ, അഞ്ചാം ക്ലാസ്സിലല്ലേ, ഇനി നമുക്ക് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ പുതിയ കഴിവുകൾ കാര്യങ്ങളും ഒക്കെ നമുക്ക് പുതിയ പുതിയ സ്കൂളിലേക്ക് ചെന്നിട്ട് നമുക്ക് ഒരു ഹീറോ തന്നെ ആയി മാറണം.
1: മാറണമെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട്.
0: ആഗ്രഹവുമുണ്ട്. പഠിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്തായിരുന്നു?
1: ഇവിഎസ്
0: ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്. എന്താണ് ഇവിഎസ് ഇഷ്ടപ്പെടാൻ കാരണം?
1: എന്തോ പരിസ്ഥിതിയായിട്ട് എല്ലാം ബന്ധമുള്ളതാണ് ഇവിഎസ്. അതിനോട് എനിക്ക് പരിസ്ഥിതിയായിട്ട് ഒരുപാട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റി, എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റും ആയി മാറി.
0: ഓ, ഈ പരിസ്ഥിതിയായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പ്രത്യേകിച്ചൊരു പടം അല്ലെങ്കിൽ ഒരു ചിത്രകലാകാരി ആയതുകൊണ്ടും കൂടുതലും അങ്ങനെയുള്ള സബ്ജക്റ്റാണ് ഇഷ്ടം.
1: ആണ്.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരായിരുന്നു?
1: എന്റെ ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു.
0: ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടം. ഓക്കെ, എന്തായിരുന്നു ടീച്ചർ പഠിപ്പിച്ചിരുന്ന സബ്ജക്റ്റ്?
1: മലയാളവും മാത്സും പഠിപ്പിക്കുമായിരുന്നു.
0: ഒരു ക്ലാസ് ടീച്ചർ, ഇപ്പം നമ്മളുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പേടിയുണ്ട്, ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷനിൽ. എന്തായിരിക്കും മോൾക്ക് മോളുടെ ക്ലാസ് ടീച്ചറിനോട് ഇത്ര സ്നേഹം തോന്നാൻ കാര്യം?
1: മിസ് എല്ലാം നല്ലോണം പറഞ്ഞു തരും, അതിന് ഓരോ ഓരോ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കാരണമാണ് മിസ്സിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്.
0: ടീച്ചർ വഴക്ക് പറയാറുണ്ടോ?
1: വഴക്ക് പറയാറുണ്ട്, കുഴുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ.
0: സ്നേഹിക്കാറുമുണ്ട്?
1: സ്നേഹിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനും ഉണ്ട്.
0: സ്കൂളിൽ നിന്ന് വിനോദയാത്രക്കൊക്കെ പോയായിരുന്നോ?
1: ആ, പോയായിരുന്നു.
0: എവിടേക്കായിരുന്നു യാത്ര?
1: തിരുവനന്തപുരത്ത് ആശാൻ സ്മാരകത്തിലും പോയി, മാജിക് പ്ലാനറ്റിലും പോയി ഞങ്ങൾ.
0: എവിടെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
1: മാജിക് പ്ലാനറ്റ് ആയിരുന്നു.
0: സ്കൂളിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നോ?
1: ഉച്ചഭക്ഷണം ഞാൻ അവിടെ തന്നെയാണ് കഴിക്കുന്നത്.
0: ഓക്കെ, ഏറ്റവും എന്തായിരുന്നു അവിടുത്തെ ഏറ്റവും നല്ല വിഭവം?
1: എനിക്ക് ചോറും ചോറ് സാമ്പാർ മാത്രമായിരുന്നു ഇഷ്ടം.
0: അവിടെ എല്ലാ ദിവസവും ചോറ് സാമ്പാറും ആയിരുന്നോ?
1: അല്ല, പല പല ഫുഡുണ്ടായിരുന്നു.
0: ഓരോ ദിവസവും ഫുഡ് മെനൂസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അതിൽ ചോറും സാമ്പാറുമാണ് മോക്ക് ഏറ്റവും ഇഷ്ടം.
1: ആണ്.
0: ആണ്. ഓക്കെ, ആരായിരുന്നു ചോറൊക്കെ വിളമ്പി തരുന്നത്? ടീച്ചേഴ്സ് ആണോ?
1: ടീച്ചേഴ്സ് ആണ്.
0: പിന്നെ ഇപ്പോ നമ്മൾക്കാണെങ്കിൽ എന്തായാലും സ്കൂളൊക്കെ മാറുവാണെന്നും സ്കൂൾ ഒരുപാട് മിസ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പഴയ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരിക്കും ഇരിക്കാൻ?
1: എനിക്ക് വെജിറ്റബിൾ ഗാർഡനാണ് ഒരുപാട് ഇഷ്ടം. ഞങ്ങളവിടെ പോച്ചൊക്കെ പറിക്കാനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു.
0: നിങ്ങൾക്ക് അവിടെ വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ആ വെജിറ്റബിൾ ഗാർഡൻ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയാണോ പരിപാലിക്കുന്നത്?
1: ആ, ഞങ്ങളെല്ലാവരും കൂടാ.
0: എന്തായിരുന്നു മോളുടെ ഒരു ഇതില് അതില് ആഡ് ചെയ്ത ഒരു വെജിറ്റബിൾ?
1: ഞങ്ങള് എനിക്ക് കൂടുതൽ പരിപാലിക്കുന്നത് തക്കാളിയായിരുന്നു. എനിക്ക് തക്കാളി നല്ല ചെടി വളരുന്നുണ്ട്, അതിനോട് ഞാൻ അതിനെ നല്ലോണം നോക്കുകയും ചെയ്യും.

0: നോക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് നിൽക്കും കൂടെ. എച്ചമ്മിന്റെ പേരെന്തായിരുന്നു? എലിസബത്ത് ലിസി. എച്ചമ്മുമായിട്ടൊക്കെ മിണ്ടുമായിരുന്നോ?
1: എപ്പോഴും മിണ്ടും.
0: നല്ല സൗഹൃദം സൂക്ഷിക്കും എച്ചമ്മുമായിട്ട്. അതെയോ? എന്നിട്ട് എച്ചമ്മ എന്നിട്ട് എന്താ എപ്പോഴും എന്താ നിങ്ങൾ എച്ചമ്മയുമായിട്ട് കൂടുതൽ ഷെയർ ചെയ്യുന്നത്?
1: ഞങ്ങള് സങ്കടങ്ങളും സന്തോഷവും ഷെയർ ചെയ്യും.
0: സങ്കടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാനായിട്ട് എച്ചമ്മ നമ്മൾക്ക് അനുവാദം തരുമായിരുന്നു അല്ലേ? നിങ്ങൾ എച്ചമ്മിന്റെ റൂമിലേക്കൊക്കെ എപ്പോഴും കടന്നു ചെല്ലാറുണ്ടായിരുന്നോ?
1: ഞങ്ങളെ ടീച്ചേഴ്സ് വിടത്തില്ല. ഞങ്ങള് സ്കൂള് വിട്ടിട്ട് എച്ചമ്മിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് സ്കൂളിൽ നിന്ന് പോത്തുള്ളൂ എന്തോ വീട്ടിലോട്ട്.
0: എല്ലാ ദിവസവും എച്ചമ്മനോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഇനി മോൾക്ക് മിസ് ചെയ്യും. പുതിയ സ്കൂളിലേക്ക് ചെല്ലുമ്പോ പുതിയ കാര്യങ്ങളിലേക്ക് എത്തുമ്പോ എല്ലാം മിസ് ചെയ്യും അല്ലേ? അതാണ് വിഷമിച്ച് കരഞ്ഞൊക്കെ ഇങ്ങ് വന്നത്. അതൊന്നും സാരമില്ല. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എത്തുന്നത് പുതിയ പുതിയ സന്തോഷങ്ങളിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമായിരിക്കും അല്ലേ? ആണ്. അപ്പൊ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ?
1: എനിക്കധികം പാട്ടുപാടാനൊന്നും അറിയത്തില്ല.
0: എന്നാലും ഒന്ന് ശ്രമിക്കാൻ പറ്റുമോ?

0: തിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളക്കടങ്ങളിൽ തുള്ളികള കണ്ണ നേരം കൊണ്ടനായി മിന്നൽ മിന്നനായി മിന്നൽ വരെ കയ്യിലിട്ട പെണ്ണഴകേ എത്തിൽ തോടെ അരുകിലും അരുകിലാഴുന്നി.
1: ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ഈ വർഷം എന്നല്ല ഇനിയുള്ള എല്ലാ വർഷവും നല്ല അടിപൊളി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
0: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ രണ്ട് ജനറേഷൻ്റെ കഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു വലിയൊരാളുടെ കഥയും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാമേ. അപ്പോൾ പേരെന്താ മോൻ്റെ?
2: എൻ്റെ പേര് ബിജിത് ബി ആർ.
1: ബിജിത് ബി ആർ അല്ലേ? എത്രാം ക്ലാസ്സിലാ?
2: ഇനി 9-ലോട്ട്.
1: ഇനി 9-ലോട്ട്. അപ്പോൾ ഇപ്പോൾ 8-ാം ക്ലാസ് കഴിഞ്ഞ് ഇനി 9-ലോട്ട് പോകാൻ നിൽക്കുകയാണല്ലേ?
2: അതെ
1: അതെ. അപ്പോൾ റിസൾട്ടൊക്കെ വന്നോ?
2: റിസൾട്ട് വന്നു. ഓൾ പാസ് ആയിരുന്നു.
1: ഓൾ പാസ് ആയിരുന്നു. എല്ലാത്തിനും മാർക്കൊക്കെ കണ്ടോ?
2: അത് മാർക്ക് തന്നില്ല.
1: തന്നില്ല. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
2: ക്രിസ്തുരാജ്.
1: ക്രിസ്തുരാജ് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ?
2: അങ്ങനെ ഇംഗ്ലീഷ്.
1: എന്താണ് ഇംഗ്ലീഷ് ഇഷ്ടപ്പെടാൻ?
2: ഇംഗ്ലീഷ് എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. പിന്നെ ഇംഗ്ലീഷിലെ കഥയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് നല്ല എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ മേടിക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷിൽ തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: അതുകൊണ്ട് ഇംഗ്ലീഷാണ് ഏറ്റവും ഇഷ്ടം. വെരി ഗുഡ്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇപ്പം എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് നമുക്ക് പഠനം മാത്രമല്ല എനിക്ക് ഇങ്ങനെയും കുറച്ച് കഴിവുകളുണ്ട് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ ഒരു കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് ബിജിത്ത് എന്താണ് കൊണ്ട് നടക്കുന്നത്?
2: ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഥ എഴുതാറുണ്ട്. പിന്നെ നല്ലപോലെ വരയ്ക്കുക. പിന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഈ രണ്ടും കൂടെ നോക്കും. കോമിക് ബുക്ക് എഴുതും. അതാണ് അത്ര ഉള്ളൂ.
1: കോമിക് ബുക്ക് എഴുതിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും പ്രസിദ്ധീകരണം, സ്കൂൾ മാസികയിലോ അങ്ങനെ എന്തെങ്കിലും പ്രസിദ്ധീകരണം?
2: അങ്ങനൊന്നും ഇതുവരെ വന്നിട്ടില്ല. വരച്ചിട്ട് മാഗസീനിൽ എടുത്തിട്ടുണ്ട് സ്കൂളിൽ.
1: എന്നിട്ട് വന്നിട്ടുണ്ടോ?
2: മാഗസീൻ ഇതുവരെ വന്നില്ല. ഇനി വരണം.
1: ഇനി വരണം. വരുമ്പോൾ കാണാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താണ് ഇനി ബിജിത്തിന്റെ ഭാവി വിശേഷങ്ങൾ, അതായത് ഇനിയിപ്പോ 9-ാം ക്ലാസ്, അത് കഴിയുമ്പോൾ 10-ാം ക്ലാസ്സിലേക്ക്, അത് കഴിയുമ്പോൾ എന്താകണം എന്നാണ് ബിജിത്തിന് ആഗ്രഹം?
2: ഇപ്പൊ ഒരു ആർക്കിടെക്ട് ആവണമെന്നാണ് ആഗ്രഹം. കാരണം ഞാൻ നല്ലൊരു വരയ്ക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് ബിൽഡിംഗ്സ് ഒക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: ഒരു ബിൽഡിംഗ് കാണുമ്പോൾ ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ?
2: ഓരോ ബിൽഡിംഗ് കാണുമ്പോൾ എനിക്കത് വരയ്ക്കണം എന്നൊക്കെ തോന്നാറുണ്ട്.
1: അങ്ങനെ എല്ലാം തോന്നാറുണ്ട് അല്ലേ. സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ചിലപ്പോൾ ക്ലാസ് റൂം ആയിരിക്കും, ലൈബ്രറി ആയിരിക്കും, ഏതെങ്കിലും ഒരു പോയിന്റ് കാണുമല്ലോ ഞാൻ ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് തോന്നുന്ന പോയിന്റ് എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്ഥലം ഏതാണ്?
2: ഞങ്ങളുടെ സ്കൂളിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു മരച്ചോട്ടുണ്ട്. അവിടെ ഞാൻ കാറ്റ് കിട്ടാനായിട്ട് എപ്പോഴും പോയിരിക്കും.
1: ഒറ്റയ്ക്കാണോ ഇരിപ്പ്?
2: അങ്ങനൊന്നും ഇല്ല. ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിരിക്കും, അല്ലെങ്കിൽ ഇന്റർവെല്ലൊക്കെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കും.
1: ഒറ്റയ്ക്കിരിക്കും. ഒറ്റയ്ക്കിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലേ?
2: ആ അതെ. എന്റെ വൈബിന് അത്രയും ചേരുന്ന ആരും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല.
1: വൈബിന് ഇത്രയും ചേരുന്ന ആരെയും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. ഓക്കെ. ബുക്സും ബാഗും ഒക്കെ വാങ്ങിച്ചോ?
2: ആ വാങ്ങിച്ചായിരുന്നു.
1: വാങ്ങിച്ചായിരുന്നു. എല്ലാ ബുക്സും വാങ്ങിച്ചോ? ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്?
2: ടെക്സ്റ്റ് ഒക്കെ നേരത്തെ തന്നെ സ്കൂളിൽ നിന്നായിരുന്നു.
1: അല്ലേ, നിങ്ങൾക്കൊക്കെ നേരത്തെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പഠനമൊക്കെ തുടങ്ങിയോ?
2: ആ ട്യൂഷനിൽ തുടങ്ങി.
1: ട്യൂഷനിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പഠിച്ച് ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും 8-ാം ക്ലാസ് ആയിരുന്നു കുറച്ചും കൂടെ എളുപ്പം, അല്ലെങ്കിൽ ഇതായിരുന്നു എന്ന് തോന്നി, അല്ലെങ്കിൽ 9-ാം ക്ലാസ് എന്തൊരു ഡിഫിക്കൽട്ടാ എന്ന് തോന്നിയിട്ടുണ്ടോ?
2: തോന്നിയിട്ടുണ്ട്. കാരണം 8-ലെ കെമിസ്ട്രി ഇച്ചിരി ഈസിയർ ആയിരുന്നു, പക്ഷെ 9-ലെത്തിയപ്പോ ഇച്ചിരി ഹാർഡറായി.
1: ഹാർഡറായി അല്ലേ. ഓക്കെ. അപ്പോ ഇനി എന്തെങ്കിലും സബ്ജക്ട്സിൽ ഒരു മാറ്റം വരുത്തണോന്ന് തോന്നി, അപ്പൊ കെമിസ്ട്രി ആയിരിക്കും എടുത്ത് മാറ്റം.

0: കെമിസ്ട്രി ആയിരിക്കും അല്ലേ, വേറെ ഒരു സബ്ജക്റ്റും ഇല്ല. മാത്സ് ഒക്കെ ഇഷ്ടമാണോ?
1: മാത്സ് ഇഷ്ടമാണ്, കാരണം കൂട്ടി കൂട്ടി എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: മാത്സ് കൂട്ടി കൂട്ടി എഴുതാനൊക്കെ ഇഷ്ടമാണ്. ഈ 8-ാം ക്ലാസ്സിൽ നിന്ന് 9-ാം ക്ലാസ്സിലേക്ക് അപ്പോൾ ഒരു വലിയ ആളായിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ അറിവുകളും ഒക്കെ നേടാൻ പറ്റട്ടെ എന്നും ഈ വർഷവും നല്ല എല്ലാ വർഷവും നല്ല അടിപൊളിയായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആൻഡ് ആശംസിക്കുന്നു.
1: താങ്ക് യു.
0: എന്റെ എല്ലാവിധ വിഷും.
1: നിങ്ങളോട് ഇപ്പോൾ റേഡിയോയിൽ സംസാരിക്കാൻ പറ്റിയ അവസരം തന്നതിൽ വളരെ നന്ദി.
0: താങ്ക് യു, താങ്ക് യു.
2: എന്റെ പേര് അർജുൻ രാജ്. ഞാൻ കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.
3: ശ്രീ അയ്യപ്പ പണിക്കരുടെ

ജനറേഷനിലെ വ്യത്യാസം അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് വന്നത് ഒന്ന് നോക്കിക്കേ. 80s '90s ഈ തലമുറയിലെയും വിദ്യാഭ്യാസ രീതികളിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? സ്ലേറ്റിൽ നിന്ന് തുടങ്ങി ലാപ്ടോപ്പും ടാബും ക്രോംബുക്കും പോലുള്ള അത്യാധുനിക സംവിധാനങ്ങളിലേക്ക് വരെ അത് എത്തിയിരിക്കുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ചെറിയ മെസ്സേജ്. പുതിയ ക്ലാസ് ആയാലും പുതിയ സ്കൂളായാലും പേടിക്കണ്ട, പുതിയ ഫ്രണ്ട്സും പുതിയ മെമ്മറീസും നിങ്ങളെ കാത്തിരിക്കുന്നു. പഠിക്കൂ, കളിക്കൂ, ചിരിക്കൂ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കൂ. പുതിയ ആപത്തിലേക്ക് ഒന്നും പോയി പെടാതിരിക്കൂ, ഓർമ്മകൾ സൃഷ്ടിക്കൂ. അതേപോലെ നമ്മുടെ പേരൻസിനോട് കുട്ടികളുടെ മാർക്ക് മാത്രമല്ല അവരുടെ മനസ്സും ശ്രദ്ധിക്കണം. അവരോടൊപ്പം സംസാരിക്കണം, കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. പഠിത്തത്തോടൊപ്പം അവരുടെ കലാ കായിക കാര്യങ്ങളും കൂടി ഉയർത്താൻ ശ്രമിക്കണം. അക്ഷരമുറ്റങ്ങളുടെ വെളിച്ചം പകരുന്ന നമ്മുടെ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ടീച്ചറിന് ഒരു കുട്ടിയുടെ ജീവിതം മാറ്റാൻ കഴിയും. അതിനാൽ പാഠപുസ്തകങ്ങൾക്കൊപ്പം നല്ല മനുഷ്യരെയും നമുക്ക് സൃഷ്ടിക്കാം. ഈ പുതിയ അക്കാഡമിക് ഇയർ എല്ലാവർക്കും സന്തോഷവും നല്ല ഓർമ്മകളും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാക്ക് ടു സ്കൂൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ പാർവതി പ്രസാദ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: പേര് കേൾക്കാത്ത ഒരു ബാല്യകാലം മലയാളിക്കുണ്ടോ?
1: Let me tell you about the long vacations I spent at my grandmother's place. My grandmother was my favorite human being, and my great grandmother lived too. We lived in a house that was called Nalapat house.
0: Punniyur kulavum Nalapattu taravadum avideulla oro vyaktigalum malayalikku subarijitharayirunnu.
2: Ente patti prasavikkumbo njan avidunnu pole prasavichu kaynja oro kutti nakki vrutiyakkum patti. അത് കണ്ടിട്ട് ഞാൻ വിചാരിക്കും ഞാൻ കഥകൾ എഴുതുമ്പോൾ ഓരോ വാക്കെടുത്ത് നക്കി തുടച്ച് തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കും. കുറേ അധ്വാനമുണ്ട് അതിൻ്റെ പിന്നിൽ. പക്ഷെ അധ്വാനം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ ഈ കഥ ശരിയാണെന്ന്.
0: നഷ്ടപ്പെട്ട നീലാംബരിയും നീർമാതളം പൂത്ത കാലവും കോലാടും എല്ലാം തന്നെ മലയാളിയുടെ ബാല്യത്തിലെ സ്വാധീനമുള്ള കൃതികളായിരുന്നു.

0: സ്ത്രീ ലൈംഗിക അഭിലാഷത്തെക്കുറിച്ചും ഒരു ഇന്ത്യൻ സ്ത്രീ എന്ന നിലയിലുമുള്ള അനുഭവത്തെക്കുറിച്ചും പരസ്യമായും സത്യസന്ധമായും എഴുതിയ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. മലയാള സാഹിത്യത്തിലെ ധൈര്യവും സൗന്ദര്യവും സംഗമിക്കുന്ന കവിതയായി മാധവിക്കുട്ടി മാറി. ഇംഗ്ലീഷിലും നിരവധി സംഭാവനകൾ നൽകിയതിനാൽ മാധവിക്കുട്ടിയുടെ കൃതികൾ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
1: ഓർമ്മ വീഴും നീലാംബരി തേടും പക്ഷേ.
0: സ്ത്രീകളുടെ മനസ്സിലെ സംഘർഷങ്ങൾ, സ്നേഹം, ഒറ്റപ്പെടൽ, ശരീരവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നെഴുതി. സ്ത്രീ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വേദനകളും ആഗ്രഹങ്ങളും തുറന്നു പറയാൻ മാധവിക്കുട്ടി കാണിച്ച ധൈര്യം ഇന്നും അനേകർക്ക് പ്രചോദനമാണ്. നമുക്ക് എങ്ങനെ മറക്കാനാകും മാധവിക്കുട്ടിയെ?

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്.
1: അത്ഭുത ചീസേ കർ രഹേ ഔർ ജബ് ഉൻകി വിഷയമേ സുൻതേ ഹേ തോ ഹമേ ഏക് നയി പ്രേരണ മിൽതി ഹേ. ആജ് കാര്യക്രം കി ശുരുആത് മൈ എത്ലെറ്റിക്സ് മേ ദേശ് കി ഐസി ഹി

0: मेगाहर्ट्ज और एफएम गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण एफएम रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा। यह कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
1: मन की बात प्रधानमंत्री श्री नरेंद्र मोदी आकाशवाणी നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
2: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
3: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
4: നമസ്കാരം സാർ. നമസ്കാരം.
5: നമസ്കാരം സാർ.
3: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
4: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
3: ഗുരീന്ദർ വീർ പറയൂ.
6: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെട്ടി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു.

0: എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
1: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
0: അതെ സർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങൾ അത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്ക് ഇതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിൽ വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. നിങ്ങൾ

0: പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
0: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എൻ്റെതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഉരീന്ദർ വീർ ബയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
0: നന്ദി സാർ, നന്ദി.
2: നന്ദി സാർ,
1: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിന് ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസ്സുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിന് പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ 1-ാം രാജാവ് തൻ്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ

ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പതകിടുകൾ ചോളരാജവംശത്തിൻ്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പതകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പതകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു.
സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവി വർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്, പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്തോല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു.
മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട്

0: രാജ്യത്തെ നിരവധി സൈനികർക്ക്
1: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: നമസ്കാരം, ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. മലയാളിയുടെ ഓണം അടിച്ചു പൊളിക്കാൻ അല്ലെങ്കിൽ ഓണം കൊഴുപ്പിക്കാൻ ഒരു പാട്ടിന് കഴിയുമോ? എന്നാൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. ഈ ഓണം പിറന്നതിന് ശേഷം എത്രയോ ഓണങ്ങൾ വന്നുപോയി, ഇനി എത്ര ഓണങ്ങൾ വന്നു പോകും. ONV ദേവരാജൻ, ജയചന്ദ്രൻ ത്രയം വച്ചു നീട്ടിയ പാട്ടിൻ്റെ ഈ ശ്രുതി താഴ്ന്നിട്ടില്ല വർഷങ്ങൾ 30 കഴിഞ്ഞെങ്കിലും. ഭാവഗായകൻ ജയചന്ദ്രൻ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഗാനം തനിക്ക് പാടാൻ കഴിഞ്ഞതിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുന്നു. ഒരു ദിവസം ദേവസംഗീതജ്ഞൻ ദേവരാജൻ മാസ്റ്റർ എന്നെ വിളിക്കുന്നു, എത്രയും പെട്ടെന്ന് കൈമനത്തെ ആകാശവാണിയിൽ റെക്കോർഡിങ്ങിനെത്തണം. ഒരു ഓണക്കാലമാണ്. ആകാശവാണിയിൽ ചെന്ന് എനിക്ക് വായിച്ചു പഠിക്കാൻ കയ്യിൽ കിട്ടിയ വരികൾ കണ്ട് അമ്പരന്നു. വരികൾ ഇങ്ങനെ: ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. ഞാൻ ചോദിച്ചു, ഇതെന്താ മാഷേ ഉറക്കുപാട്ട്? അത് കുട്ടിയെയോ ഭാര്യയെയോ അതോ കാമുകിയെയോ, ആരെയാ ഉറക്കേണ്ടത്? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. ചിരിയായിരുന്നു എണ്ണമറ്റ ദേവരാഗങ്ങളെ സൃഷ്ടിച്ച ശില്പിയുടെ മറുപടി. മാസ്റ്റർ പറഞ്ഞു, ഏത് ഭാവം നീ എടുത്താലും കുഴപ്പമില്ല, ദാ ഇങ്ങനെ വേണം. മാസ്റ്റർ ഈണം മൂളി. അത് കേട്ട് പല്ലവി പാടിയ എന്നെ ദേവരാജൻ മാസ്റ്റർ കളിയാക്കി. ഇങ്ങനെ പാടിയാൽ ഉറങ്ങാൻ കിടക്കുന്നവർ എണീറ്റ് ഓടുമല്ലോ. എന്നിട്ട് രാഗങ്ങളെ കൈവെള്ളയിൽ അമ്മാനമാടുന്ന മാസ്റ്റർ ആലാപനം തുടങ്ങി. ചരണം വരെ എത്തിച്ചാണ് മാസ്റ്റർ നിർത്തിയത്. ഒരു കുട്ടിയെപ്പോലെ തികഞ്ഞ ശ്രദ്ധയിൽ അത്ഭുതത്തോടെ ആ നീണങ്ങളുടെ തമ്പുരാനെ ഭാവഗായകൻ നോക്കിയിരുന്നത്രേ. ONV തൂലികയിൽ പിറന്ന അതിമനോഹരമായ ഒരു ലളിതഗാനം. ചലച്ചിത്ര ഗാനം അല്ലാതിരുന്നിട്ടും മാസ്റ്റർ ഈ ഗാനത്തിന് ഈണമേകിയപ്പോൾ ഒരു തലമുറ എത്ര ആവേശത്തിലായിരുന്നു അത് നെഞ്ചിലേറ്റിയത്. കലാലയങ്ങളിൽ, ലളിതഗാന മത്സരവേദികളിൽ എത്രയോ വർഷം സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ ഗാനം, ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്ന ഗാനം.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാട്ടുകൾ പിറന്ന വഴികളെക്കുറിച്ച് വീണ്ടും നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. പാട്ടുകാരൻ പാട്ടെഴുതാൻ മനനം ചെയ്യുമ്പോൾ അരോചക രാഗം മൂളി അലോസരമുണ്ടാക്കിയ കൊതുക് ഒരു ഗാനത്തിൻ്റെ നിമിത്തമായി അല്ലെങ്കിൽ സൃഷ്ടാവായി എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ എന്നുത്തരം. 1981 പുറത്തിറങ്ങിയ തേനും വയമ്പും എന്ന ചിത്രത്തിന് വേണ്ടി കവി ബിച്ചു തിരുമല പാട്ടെഴുതാനിരിക്കുമ്പോഴാണ് ഈ സംഭവം. തലേ ദിവസം കണ്ടപ്പോൾ രവീന്ദ്രൻ മാഷ് ബിച്ചു തിരുമലയ്ക്ക് ഒരു ടേപ്പ് നൽകിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മനസ്സിലെത്തിയ ഒരു ട്യൂണാണ്, നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് റെക്കോർഡ് ചെയ്തതാ, കേട്ടിട്ട് പറ്റിയ വരികൾ എഴുത്. ടേപ്പും വാങ്ങി തിരുവനന്തപുരത്ത് വീട്ടിലെഴുതാനിരിക്കുമ്പോൾ രാത്രി ഏറെ വൈകി, കറണ്ടും ഇല്ല. മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ ബിച്ചുവിൻ്റെ മനസ്സിലും വല്ലാത്തൊരു തെളിച്ചക്കുറവ്. കുറിക്കാനൊരുങ്ങുന്ന വാക്കുകൾക്കൊന്നും ഒരു തൃപ്തി പോരാ. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊതുകുകളുടെ വളഞ്ഞിട്ടുള്ള ആക്രമണവും കൂടിയായപ്പോൾ എഴുതണ്ടെന്ന് പോലും തോന്നിപ്പോയി. 2 ദിവസം മുമ്പ് വാങ്ങിയ പി ഭാസ്കരൻ്റെ ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന പുസ്തകം മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അലക്ഷ്യമായി കിടക്കയിൽ കിടക്കുന്നത് അവിചാരിതമായിട്ടാണ് ബിച്ചുവിൻ്റെ കണ്ണിൽപ്പെട്ടത്.

വട്ടമിട്ട് മൂളിപ്പറക്കുന്ന കൊതുകും മാഷിന്റെ പുസ്തകവും പിന്നെ ഒട്ടും വൈകിയില്ല. ബിച്ചുവിന്റെ ഉള്ളിലെ സർഗകോണിൽ പാട്ട് കുറിക്കാനുള്ള കളമൊരുകി. മങ്ങിയ വെളിച്ചത്തിൽ ഒട്ടും മങ്ങലില്ലാത്ത മനസ്സുമായി ബിച്ചു കുറിച്ചു. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ആദ്യ വരി എഴുതിയപ്പോഴേ സ്വയം വിലയിരുത്തി. കൊള്ളാം. കഥാസന്ദർഭം കൂടി മനസ്സിലേക്ക് വന്നതോടെ ആ തൂലികയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഭാവാത്മക പദങ്ങളുടെ ലയഭംഗിയിൽ കാവ്യ നിയമങ്ങളുടെ ചിട്ടവട്ടങ്ങൾ കൊത്ത വരികൾ ഒന്നൊന്നായി അണിഞ്ഞൊരുങ്ങി. വരികളിലെ വശ്യതയും ഈണത്തിൻ്റെ മനോഹാരിതയും കൊണ്ട് എക്കാലത്തെയും മികച്ച ഒരു ഗാനമായി ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: വീണ്ടും നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്താരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. സാഹിത്യകാരനവർ എം ഡി വാസുദേവൻ നായരുടെ രചനയിൽ മെഗാതാരം മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. പടത്തെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നു. വടക്കൻ വീരഗാഥയിലെ ഇതിഹാസ നായകൻ ചന്തുവായി കച്ചകെട്ടി ഇറങ്ങും മുമ്പ് മമ്മൂട്ടി സംവിധായകൻ ഹരിഹരനോട് പറഞ്ഞു, ഈ സിനിമയിൽ പാട്ട് വേണ്ട, നല്ല ഒഴുക്കുള്ള കഥയാണ്, ഇടയ്ക്ക് ഒന്നോ രണ്ടോ പാട്ടുകൾ കയറി വന്നാൽ അത് കഥാഗതിയെ ബാധിക്കും, അതുകൊണ്ട് പാട്ടുകൾ പൂർണ്ണമായി ഒഴിവാക്കണം. മമ്മൂട്ടിയുടെ അതേ അഭിപ്രായം തന്നെയാണ് എം ഡിയും ഹരിഹരനോട് പങ്കുവച്ചത്. ഈ സിനിമയ്ക്ക് പാട്ടുകൾ വേണ്ട. എന്നാൽ തൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഹിറ്റ് പാട്ടുകൾ ഒരുക്കുന്ന സംവിധായകൻ ഹരിഹരന് അത് സ്വീകാര്യമായില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊരു വടക്കൻ പാട്ട് ചിത്രമാണ്, പാട്ടില്ലാതെ എന്ത് വടക്കൻ പാട്ട്? ഒടുവിൽ കഥയുമായി ഇണങ്ങിച്ചേർന്ന് പോകുന്നില്ലെങ്കിൽ പാട്ടുകൾ ഒഴിവാക്കാം എന്ന ഉപാധിയോടെ ഗാനങ്ങൾ ചിത്രീകരിക്കുവാൻ മനസ്സില്ലാ മനസ്സോടെ എം ടി സമ്മതം മൂളി. സിനിമയിലാകെ 4 പാട്ടുകൾ ഹരിഹരൻ നിശ്ചയിച്ചു. 2 പാട്ടുകൾ കെ ജയകുമാറും 2 പാട്ടുകൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ കൊണ്ടും എഴുതിച്ചു. ബോംബെ രവി സംഗീതം നൽകി. പടം റിലീസാകുന്നു. ചിത്രം സൂപ്പർ മെഗാ ഹിറ്റ്. പടം മാറ്റിനി ഷോ കഴിയുമ്പോൾ മമ്മൂട്ടി ഹരിഹരനെ വിളിക്കുന്നു. പടത്തിൻ്റെ ഹൈലൈറ്റ് പാട്ടുകളാണ്, ഞാൻ പാട്ട് വേണ്ട എന്ന് പറഞ്ഞ അഭിപ്രായം പിൻവലിക്കുന്നു. എം ഡിയും അതേ അഭിപ്രായം പങ്കുവച്ചപ്പോൾ ആശ്വാസത്തോടൊപ്പം സന്തോഷവും തോന്നിയെന്ന് ഹരിഹരൻ. നിലാവലകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പുഴയോരത്തുകൂടി ഒരു വീരയോദ്ധാവിനെ പോലെ അശ്വാരൂഢനായി കുതിച്ചെത്തുകയാണ് മമ്മൂട്ടി. മോഹിപ്പിക്കുന്ന ലാവണ്യവുമായി പ്രണയനിർഭരമായ പ്രതീക്ഷയുമായി മാധവി. ഇന്ദ്രജാലം മെല്ലെയുറക്കി മന്മഥന്റെ തേരിൽ വരുന്നത് ഇന്ദുലേഖയല്ല, സാക്ഷാൽ ചന്തു തന്നെ. ഇന്ദുലേഖ കൺ തുറന്നു എന്ന് തുടങ്ങുന്ന ഗാനം

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. പ്രണയവിരഹങ്ങളുടെ ആഴം എങ്ങനെയാണ് അനുഭവിക്കുക? പലർക്കും പല ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ ചില പാട്ടുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ അനുഭവിപ്പിക്കും. 1980 റിലീസായ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. നവോദയ അപ്പച്ചനാണ് നിർമ്മാതാവ്. അപ്പച്ചൻ തീരുമാനിക്കുന്നു പുതുമുഖങ്ങളെ മാത്രം വെച്ച് സിനിമയിറക്കാം. അന്ന് സുകുമാരനും സോമനും നസീറും മധുവുമൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. പുതുമുഖങ്ങളുടെ സിനിമ എന്ന ആശയത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ അപ്പച്ചനെ ആവുന്നതും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പച്ചൻ പിന്മാറിയില്ല. പുതുമുഖങ്ങളായ ശങ്കറിനെയും മോഹൻലാലിനെയും പൂർണിമ ജയറാമിനെയും സംവിധായകനായി ഫാസിലിനെയും നിശ്ചയിച്ചു. ഷൂട്ടിംഗ് ആരംഭിച്ചു. ഊട്ടി പശ്ചാത്തലമായുള്ള പ്രണയടച്ചുള്ള സിനിമ. ഗാനരചയിതാവായി ബിച്ചു തിരുമലയെയും സംഗീത സംവിധായകനായി എം വി ശ്രീനിവാസനെയും നിശ്ചയിച്ചു. ബിച്ചു തിരുമല ഈരടികൾ ഒരുക്കി ഫാസിലിനെ ഏൽപ്പിച്ചു. പാട്ടിന് ഈണമൊരുക്കാൻ എം വി ശ്രീനിവാസനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തിരക്കോട് തിരക്ക്. 2 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന് വരാനൊക്കു. അപ്പച്ചൻ ആകെ വിഷമിച്ചു. അപ്പോൾ ഫാസിൽ പറഞ്ഞു, പള്ളികളിൽ സംഗീതം നൽകുന്ന ഒരു പയ്യനുണ്ട്, ജെറി അമൽദേവ് എന്നാണ് പേര്, നമുക്കൊന്ന് പരീക്ഷിച്ചാലോ. അപ്പച്ചൻ അർത്ഥസമ്മതം മൂളുന്നു. പിന്നീടുണ്ടായത് ചരിത്രം. വെറും 7 ലക്ഷം മുടക്കി ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റ്. അന്ന് 1 കോടി രൂപ സിനിമ കളക്ട് ചെയ്തു. അഭിനേതാക്കളായ ശങ്കറും മോഹൻലാലും പൂർണിമ ജയറാമുമൊക്കെ മലയാള സിനിമയിൽ അഭിവാദ്യ ഘടകങ്ങളായി. സംവിധായകൻ ഫാസിൽ സൂപ്പർ ഡയറക്ടർ. അന്നും ഇന്നും ചിത്രത്തിലെ ഹൈലൈറ്റായിരുന്നു സിനിമയിലെ നിത്യഹരിതസുന്ദരമായ ആ പ്രണയഗാനങ്ങൾ, ആ വശ്യസുന്ദരമായ ഗാനങ്ങൾ. ജെറി അമൽദേവിൻ്റെ ജാതകത്തെയും മാറ്റിമറിച്ചു. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകള് എന്ന് തുടങ്ങുന്ന ആ ഗാനം നമുക്ക് കേൾക്കാം.

ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പാട്ടുവിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്താം. ഞാൻ പ്രദീപ് ആശ്രാമം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജീവ് ആലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ

0: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്നും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പാനീയങ്ങൾ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും അത് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലേക്ക് എത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾക്കുമപ്പുറം നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെയാണ് സജി സൌജന്യമായി നീന്തൽ പഠിപ്പിച്ചത്. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: കേരളം കെ അലുവ മേ സാജി ബാലശ്ശേരി ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹേ അബ് തക് 15,000 സേ ജ്യാദാ ലോഗ് യഹാ തൈർന സിഖ് ചുക്കേ ഹേ സാജി ജി നേ ദിവ്യാംഗ് ബച്ചോ കോ ഭി സ്വിമ്മിംഗ് സിഖായി ഹേ ഇസ് പ്രയാസ് കേ പീച്ചേ എക് പീഡാ ഭി ഛിപ്പി ഹേ കുഛ് വർഷ് പഹലേ എക് നൗക ഹാദ്സേ മേ കൈ ഛാത്രോ കി മൃത്യു ഹോ ഗയി ഥി ഉസ് ഘട്ന നേ സാജി ജി കോ ഭീതർ തക് ജഗ്ജോർ ദിയ ഉനോനേ സോച അഗർ ബച്ചോ കോ തൈർനാ ആതാ ഹോതാ തോ ശായദ് കൈ ജാനെ ബച് ജാതി ബസ് യഹീ സേ ശുരു ഹുആ ഉൻകാ യേ അഭിയാൻ.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. യൂറോപ്പിലെ നെതർലൻഡ്സ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇവിടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആസ്ട്രോ കേരള ജ്യോതിശാസ്ത്ര പ്രചാരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്.
0: രാജ്യത്തെ നിരവധി സൈനികർക്കായി തുക സംഭാവന നൽകിയ തമിഴ്നാട്ടിലെ ഗിരിജയമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികൾ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. സമൂഹത്തിനുവേണ്ടി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ ഈ മാസത്തെ പതിപ്പ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ദേശീയ പുകയില നിയന്ത്രണ പദ്ധതിയുടെ നോഡൽ ഓഫീസറുമായ ഡോ. ബിപിൻ ഗോപാൽ ആകാശവാണി വാർത്തകളോട്.
4: ഉപഭോക്താക്കളിൽ 50% പേരെയും കൊന്നൊടുക്കുന്ന ഏക ഉൽപ്പന്നമാണ് ടുബാക്കോ. ഒരു സിഗരറ്റിൽ ഏകദേശം 4000 രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ

0: എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആസക്തി ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ രക്തധമനികളിലും ഹൃദയപേശികളിലും മറ്റു കോശങ്ങളിലും ഒക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന ടാർ മരണകാരണമായേക്കാവുന്ന പല രോഗങ്ങളിലേക്കും നയിക്കുന്നു, അതിന്റെ കാരണമായി മാറുന്നുണ്ട്.
1: തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ബങ്കുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നഗരസഭാ സ്ക്വാഡും പോലീസും ചേർന്ന് ആരംഭിച്ചു. കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂളുകൾക്ക് സമീപമുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിന്റെ ഭാഗമാണിത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഫൈനലിൽ ജയിക്കാനായാൽ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ശേഷം കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീം എന്ന റെക്കോർഡ് രജത് പടിദാർ നയിക്കുന്ന RCB സ്വന്തമാക്കാം. ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്ന് ജയിക്കാനായാൽ ചെന്നൈ, മുംബൈ, കൊൽക്കത്ത ടീമുകൾക്ക് ശേഷം ഒന്നിലധികം തവണ IPL കിരീടം നേടുന്ന നാലാമത്തെ ടീമായി ഗുജറാത്ത് മാറും. സീസണിൽ ഇരു ടീമുകളും മൂന്ന് വട്ടം ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് ജയം ബംഗളൂരുവിനൊപ്പമായിരുന്നു. ബംഗളൂരുവിന്റെ വെടിക്കറ്റ് ബാറ്റർ വിരാട് കോഹ്ലിയും ഗുജറാത്തിന്റെ വിക്കറ്റ് ബാറ്റക്കാരൻ കഗീസോ റബാദയും തമ്മിലുള്ള മുഖാമുഖം തന്നെയായിരിക്കും ഈ ഫൈനലിന്റെ ഗതി നിർണയിക്കുക.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിലും ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരും. ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്താവതരണ രംഗത്തെ 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം അനിൽ ചന്ദ്രൻ ഇന്ന് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വിരമിക്കുന്നു. അച്ചടി മാധ്യമ പ്രവർത്തകനായി തുടക്കമിട്ട അനിൽ ചന്ദ്രൻ ഡൽഹി ആകാശവാണി മലയാളം വാർത്താ വിഭാഗത്തിൽ 1995 ജോലിയിൽ പ്രവേശിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപം.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM. മാധവിക്കുട്ടി.

0: പേര് കേൾക്കാത്ത ഒരു ബാല്യകാലം മലയാളിക്കുണ്ടോ?
1: Let me tell you about the long vacations I spent at my grandmother's place. My grandmother was my favorite human being, and my great grandmother lived too. We lived in a house that is called Nalapat House.
0: Punniyur kulavum Nalapat taravadum avideulla oro vyaktigalum malayalike subarijitharayirunnu.
2: Ente patti prasavikkumbo njan avidunnu povilla. Prasavichu kaynja oro kutti nakki vrutiyakkum patti. അത് കണ്ടിട്ട് ഞാൻ വിചാരിക്കും ഞാൻ കഥകൾ എഴുതുമ്പോൾ ഓരോ വാക്കെടുത്ത് നക്കി തുടച്ച് തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കും. കുറേ അധ്വാനമുണ്ട് അതിൻ്റെ പിന്നിൽ. പക്ഷെ അധ്വാനം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ ഈ കഥ ശരിയാണെന്ന്.
0: നഷ്ടപ്പെട്ട നീലാംബരിയും നീർമാതളം പൂത്ത കാലവും കോലാടും എല്ലാം തന്നെ മലയാളിയുടെ ബാല്യത്തിലെ സ്വാധീനമുള്ള കൃതികളായിരുന്നു.

0: സ്ത്രീ ലൈംഗിക അഭിലാഷത്തെക്കുറിച്ചും ഒരു ഇന്ത്യൻ സ്ത്രീ എന്ന നിലയിലുമുള്ള അനുഭവത്തെക്കുറിച്ചും പരസ്യമായും സത്യസന്ധമായും എഴുതിയ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. മലയാള സാഹിത്യത്തിലെ ധൈര്യവും സൗന്ദര്യവും സംഗമിക്കുന്ന കവിതയായി മാധവിക്കുട്ടി മാറി. ഇംഗ്ലീഷിലും നിരവധി സംഭാവനകൾ നൽകിയതിനാൽ മാധവിക്കുട്ടിയുടെ കൃതികൾ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
1: ഓർമ്മ വീഴും നീളാംബരി തേടും പക്ഷേ.
0: സ്ത്രീകളുടെ മനസ്സിലെ സംഘർഷങ്ങൾ, സ്നേഹം, ഒറ്റപ്പെടൽ, ശരീരവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നെഴുതി. സ്ത്രീ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വേദനകളും ആഗ്രഹങ്ങളും തുറന്നു പറയാൻ മാധവിക്കുട്ടി കാണിച്ച ധൈര്യം ഇന്നും അനേകർക്ക് പ്രചോദനമാണ്. നമുക്ക് എങ്ങനെ മറക്കാനാകും മാധവിക്കുട്ടിയെ?

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജീവ് താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
1: हमारे यहाँ गर्मी से लड़ने का तरीका भारत के अलग अलग क्षेत्रों की परंपरा का हिस्सा है और इसमें एक भारत श्रेष्ठ भारत की भावना की झलक भी मिलती है. और एक बात जरूर ध्यान रखिएगा, इनमें से

0: ज्यादातर चीजें हमारी अपनी रसोई से निकली है। आप भी गर्मी के दौरान देसी पेयजलों का खूब आनंद लीजिए।
1: രാജ്യത്തെ തനത് മാമ്പഴയിനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
0: ജ്ഞാൻ ഭാരതം അഭിയാൻ കെ തഹത് ഛത്തീസ്ഗഡ് കെ മൽഹാർ മേ ഭി ഏക് മഹത്വപൂർണ ഖോജ് ഹുയി ഹൈ. യഹാ തീൻ ദുർലഭ താമ്ര പട്ടികായ മിലി ഹൈ. വിശേഷജ്ഞ മാനതേ ഹൈ കെ ഇൻസ്ക്രിപ്ഷൻസ് ഛത്തി സാത്വി സദി കെ ഹൈ. യേ താമ്ര പട്ടികായ പ്രാചീൻ ബ്രാഹ്മി ലിപി ഓർ പാലി ഭാഷ മേ ലിഖി ഗയി ഹൈ.
1: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൌതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
0: गिरिजा अम्मा जी करीब 15 स्कूल चलाती हैं. इनमें चेन्नई का जय गोपाल गरोड़िया हिंदू विद्यालय बहुत प्रमुख है. उनकी देशभक्ति की भावना हर भारतवासी को प्रेरित करने वाली है. उनसे बातचीत के दौरान मैंने महसूस किया कि माँ भारती के प्रति उनका समर्पण कितना गहरा है.
1: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ

0: ഇരുപത്തിയേഴാമത് മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് മേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ രണ്ടാഴ്ച കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന ഒരു ലിറ്റർ പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 വർഷം നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താ ഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് മേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. May 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

കേട്ടാ. ഈ പകൽ ഒരു കാര്യമില്ല, അത് കത്തിക്കണ സൂര്യനേക്കാൾ നല്ലത്. രാത്രി നമുക്ക് ഇത്രയെങ്കിലും വെളിച്ചം തരണ ചന്ദ്രനല്ലേ? അപ്പാ ശകടൻ ചന്ദ്രനാ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: പേര് കേൾക്കാത്ത ഒരു ബാല്യകാലം മലയാളിക്കുണ്ടോ?
1: Let me tell you about the long vacations I spent at my grandmother's place. My grandmother was my favorite human being, and my great grandmother lived too. We lived in a house that is called Nalapattu house.
0: പുന്നയൂർ കുളവും നാലപ്പാട്ട് തറവാടും അവിടെയുള്ള ഓരോ വ്യക്തികളും മലയാളിക്ക് സുപരിചിതരായിരുന്നു.
2: എൻ്റെ പട്ടി പ്രസവിക്കുമ്പോൾ ഞാൻ അവിടുന്ന് പോവില്ല. പ്രസവിച്ചു കഴിഞ്ഞാൽ ഓരോ കുട്ടി നക്കി വൃത്തിയാക്കും പട്ടി. അത് കണ്ടിട്ട് ഞാൻ വിചാരിക്കും, ഞാൻ കഥകൾ എഴുതുമ്പോൾ ഓരോ വാക്കെടുത്ത് നക്കി തുടച്ച് തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കും. കുറേ അധ്വാനം ഉണ്ട് അതിൻ്റെ പിന്നിൽ. പക്ഷെ അധ്വാനം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ ഈ കഥ ശരിയാണെന്ന്.
0: നഷ്ടപ്പെട്ട നീലാംബരിയും നീർമാതളം പൂത്ത കാലവും കോലാടും എല്ലാം തന്നെ മലയാളിയുടെ ബാല്യത്തിലെ സ്വാധീനമുള്ള കൃതികളായിരുന്നു.

0: സ്ത്രീ ലൈംഗിക അഭിലാഷത്തെക്കുറിച്ചും ഒരു ഇന്ത്യൻ സ്ത്രീ എന്ന നിലയിലുമുള്ള അനുഭവത്തെക്കുറിച്ചും പരസ്യമായും സത്യസന്ധമായും എഴുതിയ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. മലയാള സാഹിത്യത്തിലെ ധൈര്യവും സൗന്ദര്യവും സംഗമിക്കുന്ന കവിതയായി മാധവിക്കുട്ടി മാറി. ഇംഗ്ലീഷിലും നിരവധി സംഭാവനകൾ നൽകിയതിനാൽ മാധവിക്കുട്ടിയുടെ കൃതികൾ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
1: ഓർമ്മ വീഴും നീലാംബരി തേടും പക്ഷേ.
0: സ്ത്രീകളുടെ മനസ്സിലെ സംഘർഷങ്ങൾ, സ്നേഹം, ഒറ്റപ്പെടൽ, ശരീരവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നെഴുതി. സ്ത്രീ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വേദനകളും ആഗ്രഹങ്ങളും തുറന്നു പറയാൻ മാധവിക്കുട്ടി കാണിച്ച ധൈര്യം ഇന്നും അനേകർക്ക് പ്രചോദനമാണ്. നമുക്ക് എങ്ങനെ മറക്കാനാകും മാധവിക്കുട്ടിയെ?

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ് ലോകമെമ്പാടുമുള്ള 600,000-ലധികം ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ് ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള BV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ജനപ്രാതിനിധ്യ നിയമവും രാഷ്ട്രീയ പാർട്ടികളും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭാരതത്തിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാന ശിലയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം. രാജ്യത്തിന്റെ ഭരണകൂടം ജനങ്ങളുടെ വോട്ടിലൂടെ രൂപം കൊള്ളുന്നതിനു വേണ്ടിയുള്ള നിയമപരമായ ചട്ടക്കൂട് ഒരുക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രധാനപ്പെട്ട നിയമമാണ് 1950 റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് അഥവാ RP Act. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്ത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് 1 person 1 vote എന്ന ജനാധിപത്യ തത്വം നടപ്പിലാക്കുക എന്നതാണ്. ഈ നിയമം അനുസരിച്ച് ഓരോ നിയമസഭാ മണ്ഡലത്തിനും പ്രത്യേകം തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കണം. ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ യോഗ്യത നേടുന്നതിനുള്ള പ്രധാന വ്യവസ്ഥകളിൽ ആദ്യത്തേത് ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ്. കുറഞ്ഞത് 18 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ബന്ധപ്പെട്ട മണ്ഡലത്തിൽ സാധാരണയായി താമസിക്കുന്ന ആൾ ആയിരിക്കണം. RP Act നടപ്പാക്കുന്നത് പ്രധാനമായും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ്. ജനങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുകയും തെരഞ്ഞെടുപ്പ് പട്ടികകൾ ശരിയായ രീതിയിൽ തയ്യാറാക്കുകയും ചെയ്യുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും ഈ നിയമം ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർണായക സ്ഥാനമാണുള്ളത്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും ജനങ്ങളെ രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കാനും പാർട്ടികൾ നിയമപരമായി അംഗീകാരം നേടേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ വഴിയാണ് ഈ അംഗീകാരം നേടിയെടുക്കുന്നത്. RP Act നിയമത്തിലെ Section 29A പ്രകാരമാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി എന്നാൽ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ഭരണത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന സംഘടനാ സംവിധാനമാണ്. ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് ഔദ്യോഗികമായി പ്രവർത്തിക്കാൻ അവയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. Section 29A പ്രകാരം ഒരു രാഷ്ട്രീയ സംഘടനയെ പൊളിറ്റിക്കൽ പാർട്ടിയായി അംഗീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അപേക്ഷ സമർപ്പിക്കണം.

0: ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം 30 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയിൽ പാർട്ടിയുടെ അടിസ്ഥാന വിവരങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ട അടിസ്ഥാന തത്വങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയോടുള്ള വിശ്വസ്തത, സോഷ്യലിസം, മതനിരപേക്ഷത അഥവാ സെക്യുലറിസം, ജനാധിപത്യം, അതേപോലെ ദേശീയ ഐക്യവും. രജിസ്ട്രേഷനുള്ള അപേക്ഷ ലഭിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപേക്ഷയുടെ വിശദമായ പരിശോധന നടത്തും. പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം അല്ലെങ്കിൽ എതിർപ്പ് ക്ഷണിക്കൽ നോട്ടീസ് പ്രസിദ്ധീകരിക്കും. പാർട്ടിയുടെ ലക്ഷ്യങ്ങളും പേരും നിയമപരമായി ശരിയാണോ എന്ന് പരിശോധിക്കും. ഇങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതായി കണ്ടെത്തിയാൽ പാർട്ടിയെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്താൽ പാർട്ടി പേരിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അവകാശവും പാർട്ടിയുടെ പേരിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നം ലഭിക്കാനുള്ള അവകാശവും ലഭിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളിൽ പാർട്ടിയുടെ പേരുൾപ്പെടുകയും ചെയ്യും. രജിസ്റ്റർ ചെയ്ത എല്ലാ പാർട്ടികളും അംഗീകൃത പാർട്ടികളാവണമെന്നില്ല. ഒരു പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ നിർദ്ദിഷ്ടമായ വോട്ട് ശതമാനം അല്ലെങ്കിൽ സീറ്റുകൾ നേടുമ്പോഴാണ് അത് സ്റ്റേറ്റ് പാർട്ടി അല്ലെങ്കിൽ നാഷണൽ പാർട്ടിയായി അംഗീകരിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടി, നാഷണൽ പാർട്ടിയായി അംഗീകരിക്കാൻ ഒന്നുകിൽ ലോക്സഭയിൽ കുറഞ്ഞത് 2% സീറ്റുകൾ നേടണം. ഇതിപ്പോൾ കുറഞ്ഞത് 11 MP ആയിരിക്കണം. ഈ MP കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരിക്കുകയും വേണം. അല്ലെങ്കിൽ ഒരു പാർട്ടി കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ നടന്ന ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞത് 6% വോട്ടുകൾ നേടുകയും കൂടാതെ കുറഞ്ഞത് 4 ലോക്സഭാ സീറ്റുകൾ നേടുകയും ചെയ്താൽ ദേശീയ പാർട്ടി പദവി ലഭിക്കും. 4 സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടാലും അത് സ്വയം നാഷണൽ പാർട്ടിയായി പരിഗണിക്കപ്പെടും. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കാൻ സംസ്ഥാനത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 6% വോട്ട് നേടുകയും കുറഞ്ഞത് 2 നിയമസഭാ സീറ്റുകൾ നേടുകയും വേണം. സംസ്ഥാന നിയമസഭയിലെ കുറഞ്ഞത് 3% സീറ്റുകൾ അല്ലെങ്കിൽ 3 സീറ്റുകൾ നേടണം. നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 8% വോട്ട് നേടിയാലും സ്റ്റേറ്റ് പാർട്ടി പദവി ലഭിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ നിയമപരമായ അവകാശം നൽകുന്നതാണ് RP Act സെക്ഷൻ 29B. ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളിൽ നിന്നും കമ്പനി നിയമങ്ങളുടെയും മറ്റ് സാമ്പത്തിക നിയമങ്ങളുടെയും പരിധിയിൽ നിന്നുകൊണ്ട് കമ്പനികളിൽ നിന്നും സംഭാവന സ്വീകരിക്കാം. എന്നാൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാൻ സാധിക്കില്ല. വിദേശ ഉറവിടങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഇതിലൂടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ വിദേശ സ്വാധീനം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലും മേൽനോട്ടം വഹിക്കുന്നതിലും പ്രധാന പങ്കു വഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളും ചെലവുകളും സംബന്ധിച്ച് കമ്മീഷന് റിപ്പോർട്ട് നൽകേണ്ടത് നിർബന്ധമാണ്. സെക്ഷൻ 29C പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് ലഭിക്കുന്ന സംഭാവനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സമർപ്പിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ ലഭിക്കുന്ന സംഭാവനകളുടെ പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തണം. രാഷ്ട്രീയ പാർട്ടി ഓരോ വർഷവും ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കണം. ഈ റിപ്പോർട്ട് പാർട്ടിയുടെ ട്രഷറർ അല്ലെങ്കിൽ അധികാരപ്പെട്ട ഭാരവാഹി ഒപ്പിട്ട് ശരിവയ്ക്കണം. റിപ്പോർട്ട് നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കുന്നതിന് ഇത് ആവശ്യമാണ്. ഒരു പാർട്ടി സെക്ഷൻ 29C പ്രകാരമുള്ള സംഭാവന റിപ്പോർട്ട് സമർപ്പിക്കാത്ത പക്ഷം ആ പാർട്ടിക്ക് ലഭിക്കുന്ന നികുതി ഇളവുകൾ നഷ്ടപ്പെടാം. സാമ്പത്തിക സുതാര്യത സംബന്ധിച്ച നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. അങ്ങനെ ജനാധിപത്യത്തിന്റെ കരുത്തായ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനും പ്രവർത്തനവും റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് പ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. സുതാര്യത, ധനകാര്യ ഉത്തരവാദിത്വം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ പാലിക്കുന്നത് പാർട്ടികളുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നു. നിയമപരമായ ചട്ടങ്ങൾ കർശനമായി പാലിക്കുമ്പോൾ മാത്രമേ ജനങ്ങളുടെ വിശ്വാസവും ശക്തമായ ജനാധിപത്യ സംവിധാനവും നിലനിൽക്കൂ. ഹ്രസ്വമായ ഈ പ്രതിപാദ്യം ഇവിടെ സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള വി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഈ പേര് കേൾക്കാത്ത ഒരു ബാല്യകാലം മലയാളിക്കുണ്ടോ?
1: Let me tell you about the long vacations I spent at my grandmother's place. My grandmother was my favorite human being, and my great grandmother lived too. We lived in a house that is called Nalapat House.
0: Punniyur kulavum Nalapat taravadum avideulla oro vyaktigalum malayalike subarijitharayirunnu.
2: Ente patti prasavikkumbo njan avidunnu pole prasavichu kaynja oro kutti nakki vrutiyakkum patti. അത് കണ്ടിട്ട് ഞാൻ വിചാരിക്കും ഞാൻ കഥകൾ എഴുതുമ്പോൾ ഓരോ വാക്കെടുത്ത് നക്കി തുടച്ച് തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കും. കുറേ അധ്വാനമുണ്ട് അതിൻ്റെ പിന്നിൽ. പക്ഷെ അധ്വാനം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ ഈ കഥ ശരിയാണെന്ന്.
0: നഷ്ടപ്പെട്ട നീലാംബരിയും നീർമാതളം പൂത്ത കാലവും കോലാടും എല്ലാം തന്നെ മലയാളിയുടെ ബാല്യത്തിലെ സ്വാധീനമുള്ള കൃതികളായിരുന്നു.

0: സ്ത്രീ ലൈംഗിക അഭിലാഷത്തെക്കുറിച്ചും ഒരു ഇന്ത്യൻ സ്ത്രീ എന്ന നിലയിലുമുള്ള അനുഭവത്തെക്കുറിച്ചും പരസ്യമായും സത്യസന്ധമായും എഴുതിയ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. മലയാള സാഹിത്യത്തിലെ ധൈര്യവും സൗന്ദര്യവും സംഗമിക്കുന്ന കവിതയായി മാധവിക്കുട്ടി മാറി. ഇംഗ്ലീഷിലും നിരവധി സംഭാവനകൾ നൽകിയതിനാൽ മാധവിക്കുട്ടിയുടെ കൃതികൾ ലോകവ്യാപകമായി
1: ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
0: സ്ത്രീകളുടെ മനസ്സിലെ സംഘർഷങ്ങൾ, സ്നേഹം, ഒറ്റപ്പെടൽ, ശരീരവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നെഴുതി. സ്ത്രീ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വേദനകളും ആഗ്രഹങ്ങളും തുറന്നു പറയാൻ മാധവിക്കുട്ടി കാണിച്ച ധൈര്യം ഇന്നും അനേകർക്ക് പ്രചോദനമാണ്. നമുക്ക് എങ്ങനെ മറക്കാനാകും മാധവിക്കുട്ടിയെ?

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം.

ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ,

0: ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഡോണ്ട് ഗോ റെഡ്, ഗോ ടു എ ഡോക്ടർ ക്യാമ്പയിൻ 2026.

BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ലോകത്തെവിടെ ഇരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബാക്ക് ടു സ്കൂൾ. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

മുഴുവൻ കളിയും യാത്രകളും സന്തോഷങ്ങളും ആയിരുന്നെങ്കിൽ ഇനി അല്പാൽപമായി നോർമൽ റൂട്ടിലേക്ക് തിരികെ പോകാനുള്ള സമയമാണ് അല്ലേ. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി പ്രസാദ്. പുലർച്ചെ എഴുന്നേക്കൽ, സ്കൂൾ ബാഗ് റെഡിയാക്കൽ, ടൈം ടേബിൾ നോക്കൽ, ലഞ്ച് ബോക്സ് പ്ലാനിംഗ്, ഓരോ വീട്ടിലും വീണ്ടും സ്കൂൾ വൈബ്സ് തുടങ്ങി കഴിഞ്ഞിരിക്കും അല്ലേ. പുതിയ അധ്യയന വർഷങ്ങളുടെയും പുതിയ അറിവിന്റെയും ലോകത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു കാൽവെപ്പിലേക്ക് കടക്കുകയാണ്. 4 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സ്കൂൾ കാലഘട്ടം തന്നെയായിരിക്കും. മരിക്കുന്നവരെയുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നതും സ്കൂൾ കാലഘട്ടം തന്നെയായിരിക്കും. എല്ലാവരും ആ ഓർമ്മകളിലേക്കൊന്ന് പോയി വരൂ. നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു സ്കൂൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാവരും പാട്ടൊക്കെ കേട്ട് ആ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും അല്ലേ? പഠിച്ചു കഴിഞ്ഞ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അതെ, അവധി ദിവസങ്ങളുടെ അവസാന ചാപ്റ്ററിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ബാഗ് വാങ്ങാനുള്ള എക്സൈറ്റ്മെന്റും ബുക്ക് കവർ ഇടുന്നതിനുള്ള എക്സൈറ്റ്മെന്റും ലാസ്റ്റ് മിനിറ്റ് ഹോളിഡേ ഹോംവർക്കും അങ്ങനെ ഓരോ വീട്ടിലും ഇപ്പോൾ ഫുൾ ലോൺ സ്കൂൾ വൈബ്സിലായിരിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്തെന്നാൽ, സ്കൂൾ റീഓപ്പണിംഗ് കുട്ടികൾക്ക് മാത്രമല്ല പേരന്റ്സിനും വളരെ എക്സൈറ്റ്മെന്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അത് പേരന്റ്സിന്റെ ഒരു ഇമോഷണൽ മൊമെന്റ് ആണെന്ന് തന്നെ പറയാം. തന്റെ കുഞ്ഞ് പുതിയ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ വളർച്ചയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഓരോ പേരന്റ്സിനും ഒരു ഇമോഷണൽ മൊമെന്റ് തന്നെയാണ്. ടെൻഷനും ക്യൂരിയോസിറ്റിയും ആയിരിക്കും മനസ്സിൽ മുഴുവൻ. എസ്പെഷ്യലി അമ്മമാർ ഇപ്പോഴേ തുടങ്ങി കാണും, ബാഗ് റെഡിയാക്കിയോ, യൂണിഫോം കറക്റ്റ് ആണോ, ഏർലി ആയി കിടക്കണം, ഹോംവർക്ക് ചെയ്യിക്കണം. അങ്ങനെ ഒരു 100,000 കാര്യങ്ങളായിരിക്കും അമ്മമാരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒരമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻസും പുതിയ ലഞ്ച് ബോക്സ് ഐഡിയാസും ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ. അമ്മയ്ക്ക് ആ ടൈമിൽ 10 കൈകളായിരിക്കും എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ഒരു ദിവസത്തിന്റെ 6.5 മണിക്കൂർ, അതായത് 9 മണി മുതൽ 3:30 വരെയുള്ള ആ ടൈമിൽ അമ്മ തന്നുവിടുന്ന ഉച്ചഭക്ഷണത്തിന്റെയും പലഹാരങ്ങളുടെയും ഓർമ്മയും ആകാംക്ഷയും അയ്യോ വേറെ ഒന്നിനും കിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് തന്നിട്ടുള്ളത് നമ്മുടെ അമ്മയാണെന്നാ. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? കാരണം നമ്മളൊക്കെ ലഞ്ച് ബോക്സ് കൊണ്ടുപോകും. ലഞ്ച് ബോക്സ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും രാവിലെ മുതൽ ഉച്ചവരെ. അമ്മ ഇന്ന് എന്തായിരിക്കും തന്നുവിട്ടിട്ടുണ്ടാകുക? ചിലപ്പോൾ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ചിക്കനോ ഒക്കെ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ആ ഒരു ആകാംക്ഷയിലായിരിക്കും രാവിലെ മുതൽ ഉച്ചവരെ നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ എല്ലാവരും ഉച്ചഭക്ഷണത്തിന്റെ വൈബൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുമായിരിക്കും. അമ്മ തന്ന പൊതിച്ചോറിന്റെയും കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാൽ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താം ബാക്ക് ടു സ്കൂൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്കൂൾ എന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നമ്മളുടെ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയാണ്. ടീച്ചേഴ്സ് എന്നത് നമ്മുടെ അമ്മ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലുള്ള അത്രയും സമയവും നമ്മളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും ശിക്ഷിക്കാനും അർഹതയുള്ളവർ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ടീച്ചർ പറയുമായിരുന്നു, എനിക്ക് 61 മക്കളുണ്ടെന്ന്. ഈ 61 പറയുന്നത് എന്റെ ക്ലാസ്സിലെ കൂട്ടുകാരെയാണ്. ഞങ്ങളെ എല്ലാവരെയും ടീച്ചർ ഞങ്ങളുടെ മക്കളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ശിക്ഷിക്കാനും സ്നേഹിക്കാനും പരിപാലിക്കാനും അവരൊട്ടും തന്നെ പിന്നോട്ടല്ലായിരുന്നു. എല്ലാ കാര്യത്തിലും അവർ മുന്നോട്ട് തന്നെയായിരുന്നു. ഈ ഒരു വേളയിൽ ഞാൻ അവരെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഓർക്കുന്നുണ്ട്. ജീവിതത്തിൽ നമ്മളെ മാറ്റി നിർമ്മിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും. ഹരിശ്രീ മുതല് ജീവിത പാഠങ്ങൾ വരെ കൈപിടിച്ച് നമ്മളെ നടത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ടീച്ചർമാർ തന്നെയാണ്. ചിലപ്പോൾ ശാസിച്ചും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തും അവരോരോ കാര്യത്തിനും നമ്മുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും ചില ടീച്ചേഴ്സിനെ നമുക്കങ്ങനെ മറക്കാൻ പറ്റത്തില്ല. ഞാനിതിപ്പോ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു ഡയലോഗ്, ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്മൈൽ എന്നും മനസ്സിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കും. ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോ എനിക്കൊരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നേ. ടീച്ചറിന്റെ പേര് അഞ്ജു മിസ് എന്നാണ്. മിസ് ക്ലാസ്സിൽ വന്നാൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും റബ്ബിഷ് എന്ന വാക്ക് യൂസ് ചെയ്യും. അന്ന് ആ വാക്ക് ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു. കാരണം ടീച്ചറിന്റെ ആ പ്രൊനൗൺസിയേഷൻ അത് ഗംഭീരമായിരുന്നു. അത് കാരണം ഇപ്പോഴും ആ വാക്ക് അങ്ങനെ തന്നെ ഓർമ്മയുണ്ട്. ഞങ്ങൾ കൂട്ടുകാരൊന്നിച്ചു കൂടുമ്പോ അഞ്ജു മിസ്സിന്റെ കാര്യങ്ങളും മിസ് പറയുന്ന ആ റബ്ബിഷ് എന്ന വാക്ക് ഞങ്ങൾ ഇപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു എലമെന്റ് നിങ്ങളും ആലോചിക്കുന്നുണ്ടാവും. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാണും നമുക്കിടയിൽ അല്ലേ. സ്കൂളിങ്ങിലെ ഓരോ കാര്യങ്ങളും, ടീച്ചേഴ്സ് അടിച്ചതും പുറത്ത് നിർത്തിയതും വഴക്കു പറഞ്ഞതും അവര് സ്നേഹിച്ചതും പരിപാലിച്ചതും അങ്ങനെ ഓർക്കാനായിട്ട് ഒരുപാട് മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് കാണും. പഠിച്ചുകൊണ്ടിരിക്കുന്നവരും കാണും. ഇപ്പൊ അവരെ ആലോചിക്കുന്നുണ്ടാവും കഴിഞ്ഞ വർഷം ഞങ്ങളെ പഠിപ്പിച്ച മിസ്സിന്റെ കഥകളും കാര്യങ്ങളും എല്ലാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ടീച്ചറിനെ ആലോചിച്ചിട്ടൊക്കെ വരൂ. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു സ്കൂൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നേരത്തെ പറഞ്ഞപോലെ ടീച്ചേഴ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തികളാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അതെ, ഫ്രണ്ട്സ്. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളെ ക്ലാസ്സിലേക്ക് വലിച്ചോണ്ട് വന്നിരുത്തുന്നത് നമ്മുടെ കൂട്ടുകാരാണെന്ന് തോന്നിയിട്ടുണ്ട്. ആണോ അല്ലയോ എന്ന് നിങ്ങൾ ഇപ്പൊ പറയണേ. വ്യത്യസ്ത തലങ്ങളിൽ ജീവിച്ച് വ്യത്യസ്ത ജീവിത രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള ആൾക്കാർ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ആയി മാറുന്നില്ലേ, അവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ജീവിതത്തിൽ ഫാമിലി നമുക്ക് ലഭിക്കുന്ന ബന്ധമാണെങ്കിൽ ഫ്രണ്ട്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുടുംബമാണ്. ടീച്ചർ പഠിപ്പിക്കുമ്പോ സൈഡിൽ കോമഡി പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഹോംവർക്ക് എഴുതാൻ നോട്ട്ബുക്ക് തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഹോംവർക്ക് എഴുതാത്തൊരു ഫ്രണ്ട് ഉണ്ടാവും, ലഞ്ച് ബെൽ അടിക്കുമ്പോ ലഞ്ച് ബോക്സ് തുറക്കുന്നതിന് മുമ്പേ എത്തുന്ന ഒരു ഗ്യാങ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്കൂൾ ലൈഫ് മനോഹരമാക്കിയത് ഇവരൊക്കെ തന്നെയാണ്. സ്കൂൾ ലൈഫിൽ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അത്

സ്റ്റോപ്പ് ഇല്ലാത്ത സെന്റൻസ് പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്കൂളില് ഇപ്പോഴും ഹോംവർക്ക് കോപ്പി ചെയ്യാൻ വരാറുണ്ടായിരുന്ന ഒരു ക്ലോസ് ഫ്രണ്ടിനെ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും, ആരായിരിക്കും അത്? അതേപോലെ ലഞ്ച് ബെൽ അടിക്കാനായിട്ട് ക്ലോക്ക് നോക്കിയിരിക്കുന്ന ഗ്യാങ്ങിലെ ഏതെങ്കിലും ഒരെണ്ണം കാണും, എന്റെ കൂട്ടത്തിൽ ഞാനായിരുന്നേ. വേനലവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന ഓരോ മക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ്. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ അക്കാഡമിക് ഇയർ ഫ്രണ്ട്ഷിപ്പിന്റെയും ഹാപ്പിനെസിന്റെയും ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ. സ്കൂൾ സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം. എല്ലാവരും ആ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: എടുക്കണം. പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വെൽക്കം ബാക്ക് ടു സ്കൂൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നല്ല ഓർമ്മകളാണ്. അങ്ങനെയെങ്കിൽ ഓരോ ജനറേഷന്റെയും സ്കൂൾ ജീവിതത്തിന്റെ സ്റ്റൈൽ ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. കുറച്ച് കൊച്ചു കൂട്ടുകാരുടെ വിശേഷം കേൾക്കാമേ. എന്താ മോളുടെ പേര്?
2: ദിവ.
1: ദിവ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: 5-ല്.
1: 5-ാം ക്ലാസ്സില്. സ്കൂളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? സ്കൂളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കട്ടെ, സമ്മർ വെക്കേഷനിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഏതായിരിക്കും?
2: ട്രിപ്പ് പോയതാണ്
1: അല്ലേ? എവിടെയാ ട്രിപ്പ് പോയേ?
2: തിരുവനന്തപുരം.
1: എന്നിട്ട് എന്തൊക്കെ കണ്ടു?
2: കുറേ ഇടം കണ്ടു.
1: കണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ?
2: ലുലു മാൾ
1: അല്ലേ? സ്കൂൾ മിസ് ചെയ്യുമ്പോ ഫ്രണ്ട്സിനെ ഒക്കെ മിസ് ചെയ്യാറുണ്ടോ? സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
2: ഫസ്റ്റ് ബെഞ്ച്.
1: എന്താ ഫസ്റ്റ് ബെഞ്ച് ഇത്ര ഇഷ്ടം?
2: അത് അങ്ങനൊന്നുമില്ല, നല്ല ഇഷ്ടമാണ്.
1: മോളുടെ പേരെന്താ?
3: ദീക്ഷ.
1: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: ഞാൻ ഇനി നയൻത്തിലോട്ട്.
1: സ്കൂൾ മിസ് ചെയ്യാറുണ്ടോ? സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ?
3: മിഡിൽ ബെഞ്ച് ആണ്.
1: എന്താണ് മിഡിൽ ബെഞ്ച് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം?
3: പ്രത്യേകിച്ച് ടീച്ചർമാരൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല.
1: ടീച്ചർമാരും ശ്രദ്ധിക്കത്തില്ലേ. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ട്, ഹോം സ്കൂളിംഗും ഉണ്ട്. നിങ്ങൾ കോവിഡ് ടൈമിൽ ഹോം സ്കൂളിംഗും ചെയ്തിട്ടുണ്ടാവും, സ്കൂളിംഗും ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു?
3: സ്കൂളിൽ പോകാൻ തന്നെ നല്ല ആ ടൈമിങ്ങിലൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്ത് വൈബ് അടിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു.
1: ലഞ്ച് ബ്രേക്കൊക്കെ അന്നേരം മിസ് ചെയ്യൂല്ലേ ലഞ്ച് ടൈമിൽ?
3: കുറച്ച് സമയമൊക്കെ ഈ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന കണ്ണിനൊക്കെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഭയങ്കര പ്രോബ്ലംസൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ആക്ച്വലി സ്പെക്സ് വെക്കുന്നുണ്ട്, അതിൻ്റെ പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം സ്കൂൾസ് തന്നെ.
1: ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഞങ്ങൾക്ക് ബുക്സ് മാത്രമേ റെഫർ ചെയ്യാൻ കിട്ടത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫോണുണ്ട്, ടാബുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, അങ്ങനെ എന്തെല്ലാം സിസ്റ്റം നിങ്ങൾക്കുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്യാം, ക്രോം യൂസ് ചെയ്യാം. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു മേഖലയിൽ, ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ടീച്ചേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് ഗൂഗിൾ ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ?
3: ഇല്ല, എങ്ങനെ വന്നാലും ഫോണിൽ നോക്കുന്ന അത്രയും സ്കൂളിൽ ചെന്നാൽ കിട്ടത്തില്ല. പഠിക്കാനുള്ളതിലല്ല, പക്ഷേ ഫ്രണ്ട്സിനെയാണ് ഏറ്റവും കൂടുതൽ ഇതാവുന്നത്.
1: ആരിന് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
4: 5-ല്.
1: 5-ാം ക്ലാസ്സില്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
4: ഇനി ക്രിസ്ത്രാജിലാണോ
1: പഠിക്കുന്നേ? ഇതുവരെയുള്ള സ്കൂൾ ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
4: കുഴപ്പമില്ല, കൊള്ളായിരുന്നു.
1: കൊള്ളായിരുന്നു. അപ്പൊ അതിനു മുമ്പ് എവിടെയാ പഠിച്ചേ?
4: LMS LPS
1: പട്ടത്താനം. അവിടെ എങ്ങനെയുണ്ട്? പഴയ കൂട്ടുകാരെയൊക്കെ ഇനി മിസ് ചെയ്യുമോ? ഇനി പുതിയ സ്കൂളിലോട്ടാണല്ലോ.
4: മിസ് ചെയ്യും.
1: ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്തായിരുന്നു?
4: ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ് ആയിരുന്നോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരായിരുന്നു?
4: ആർച്ച.
1: ആർച്ച ടീച്ചർ ആയിരുന്നോ? എന്തായിരുന്നു ടീച്ചർ എടുക്കുന്ന സബ്ജക്ട്?
4: എല്ലാം എടുക്കുമോ?
1: ഫുൾ എടുക്കുന്നതായിരുന്നോ?
4: ആർച്ച ടീച്ചർ എന്റെ
1: അമ്മയായിരുന്നോ? അമ്മയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ?
4: യെസ്.
1: എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതെന്തായിരുന്നു? ഒരു വിനോദം? ഡാൻസോ പാട്ടോ എന്തായിരുന്നു ഏറ്റവും ഇഷ്ടം?
4: ഡാൻസ്.
1: ഡാൻസ് കളിക്കും? നന്നായിട്ട് കളിക്കുമോ? പാട്ട് പാടത്തില്ലേ?
4: പാടുമോ?
1: ഒരു പാട്ട് പാടിത്തരുമോ ഞങ്ങൾക്ക് വേണ്ടി? ആര്യൻ കൂട്ടുകാരൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുവാണേ, നമുക്കത് കേട്ടിട്ട് വരാമേ.

0: നമുക്കിനി അവന്തിക കുട്ടിയുടെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ കേൾക്കാവേ. അവന്തിക കുട്ടി, അപ്പോ എന്താണ് അവന്തികയുടെ ഫുൾ നെയിം?
1: അവന്തികാജി.
0: അവന്തികാജി എത്രാം ക്ലാസ്സിലാ ഇനി പഠിക്കാൻ പോകുന്നേ?
1: അഞ്ചിലോട്ട്.
0: അഞ്ചിലോട്ടല്ലേ, അഞ്ചാം ക്ലാസ്സിൽ. ഇനി ഏത് സ്കൂളിലാ ഇപ്പം? എവിടാണ് പഠിക്കുന്നത്? അതോ ഇനി പുതിയ സ്കൂളിലോട്ട് മാറുന്നുണ്ടോ? എന്താണ്? പുതിയ സ്കൂളിലോട്ട്. ഏത് സ്കൂളിലോട്ടാണ് ഇനി പോകുന്നത്?
1: വിമലഹൃദയത്തിലോട്ട്.
0: വിമലഹൃദയത്തിലോട്ട് പോവുകയാണ് അല്ലേ? അപ്പോ ഇതിനു മുമ്പ് പഠിച്ച സ്കൂൾ ഏതായിരുന്നു?
1: ബാലികാമറിയായിരുന്നു
0: അല്ലേ. ബാലികാമറിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നോ?
1: ശരിക്കും ഉണ്ടായിരുന്നു.
0: കാര്യം എന്തോ പറ്റി? അത്രയ്ക്ക് എല്ലാരും മിസ് ചെയ്യുവോ? ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഹെഡ് മിസ്ട്രസിനെ ഒക്കെ മിസ് ചെയ്യുവോ?
1: യെസ്,
0: മിസ് ചെയ്യും അല്ലേ. ഓക്കെ, എന്തായിരുന്നു അവരോട് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞത്?
1: ഞാൻ വീണ്ടും നിങ്ങളൊക്കെ എപ്പോഴും കാണാൻ വരും, മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും.
0: കരഞ്ഞായിരുന്നോ? കരഞ്ഞല്ലേ, സാരമില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ അടുത്തൊരു പടികളായിട്ട് നമുക്ക് കണ്ടാ പോരെ. ഇനിയിപ്പോ വിമലഹൃദയത്തിൽ ചെന്ന് പുതിയ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടും, പുതിയ പുതിയ അറിവുകൾ നേടാം, പുതിയ പുതിയ ടീച്ചറിനെ ഒക്കെ പഠിക്കാൻ പറ്റുമല്ലോ. പുതിയ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് ബുക്സും ബാഗും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ?
1: ബുക്സ് ഒക്കെ വാങ്ങിക്കാൻ ഇനി ഉണ്ട്, ഇനി വാങ്ങി പോന്നേ ഉള്ളൂ.
0: ആണോ? ഇനിയിപ്പോ അപ്പോഴാ വാങ്ങിക്കാനൊക്കെ പോകുന്നത്? ഇനിയിപ്പോ ഒരാഴ്ച കൂടെ അല്ലേ ഉള്ളു സ്കൂള് തുറക്കാൻ?
1: നാളെ വാങ്ങിക്കും.
0: നാളെ വാങ്ങിക്കും അല്ലേ. ഓക്കെ, ഇനി എന്തായിരിക്കും പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ പഴയ സ്കൂളിൽ നിന്ന് മിസ് ചെയ്യുന്ന എന്തായിരിക്കും ഒരു കാര്യം?
1: ക്ലാസ് റൂം, ഫ്രണ്ട്സിനെ ഒക്കെ മിസ് ചെയ്യും.
0: ഇനിയിപ്പോ പുതിയ ഒരു ക്ലാസ്സിൽ പഴയ ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ കോവിഡ് ടൈമിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരിക്കും അല്ലേ? കോവിഡ് ടൈമിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരിക്കുമല്ലോ.
1: എൽ കെ ജിയിൽ ഞാൻ പഠിക്കാൻ പോയപ്പോ കോവിഡ് വന്നപ്പോ പിന്നെ ഞാൻ പഠനം ഇച്ചിരി അങ്ങ് നിർത്തി. പിന്നെ ഞാൻ ഒന്നിലോട്ടായത്.
0: അപ്പൊ അത്രയും നാൾ സ്കൂളിൽ പഠിക്കാൻ പറ്റിയില്ല. അപ്പം കോവിഡ് സമയത്തൊക്കെ ഇപ്പോഴും സ്കൂളിൽ ഹോംവർക്ക് ഒക്കെ വരുമ്പോ എങ്ങനെ ഓൺലൈനിൽ വരാറുണ്ടോ?
1: ഓൺലൈനിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എപ്പോഴും വരത്തില്ല, എപ്പോഴും വരത്തൊന്നുമില്ല. പിന്നെ മിസ് ബോർഡിൽ എഴുതിയിട്ട് അത് എഴുതിയിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
0: എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വാട്സപ്പിലൊന്നും ഇപ്പൊ നോട്ട്സ് ഒന്നും വരാറില്ലേ?
1: ഇല്ല,
0: വാട്സപ്പിൽ മിസ് എല്ലാ നോട്ട്സും തരാറൊക്കെ ഉണ്ട്. നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ വാട്സപ്പിൽ നോട്ട്സ് ഒക്കെ കൈമാറാറുണ്ടോ?
1: ആ, കൈമാറാറുണ്ട്. നല്ല രസമുണ്ട്, ഇനി നീ വരയ്ക്കണം, നിന്റെ കഴിവ് എല്ലാരും കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്.
0: അതെ അതെ, അങ്ങനെയാണ്. നമ്മൾക്ക് ഇനിയും നമ്മളുടെ കഴിവ് കാണിക്കാൻ ഇനിയും സമയമുണ്ട്. ഇനി എന്താ, അഞ്ചാം ക്ലാസ്സിലല്ലേ, ഇനി നമുക്ക് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ പുതിയ കഴിവുകൾ കാര്യങ്ങളും ഒക്കെ നമുക്ക് പുതിയ പുതിയ സ്കൂളിലേക്ക് ചെന്നിട്ട് നമുക്ക് ഒരു ഹീറോ തന്നെ ആയി മാറണം.
1: മാറണമെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട്.
0: ആഗ്രഹവുമുണ്ട്. പഠിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്തായിരുന്നു?
1: ഇവിഎസ്
0: ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്. എന്താണ് ഇവിഎസ് ഇഷ്ടപ്പെടാൻ കാരണം?
1: എന്തോ പരിസ്ഥിതിയായിട്ട് എല്ലാം ബന്ധമുള്ളതാണ് ഇവിഎസ്. അതിനോട് എനിക്ക് പരിസ്ഥിതിയായിട്ട് ഒരുപാട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റി. എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റും ആയി മാറി.
0: ഓ, ഈ പരിസ്ഥിതിയായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ഒരു പടം അല്ലെങ്കിൽ ഒരു ചിത്രകലാകാരി ആയതുകൊണ്ടും കൂടുതലും അങ്ങനെയുള്ള സബ്ജക്റ്റ് ആണ് ഇഷ്ടം.
1: ആണ്.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരായിരുന്നു?
1: എന്റെ ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു.
0: ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടം. ഓക്കെ, എന്തായിരുന്നു ടീച്ചർ പഠിപ്പിച്ചിരുന്ന സബ്ജക്റ്റ്?
1: മലയാളവും മാത്സും പഠിപ്പിക്കുമായിരുന്നു.
0: ഒരു ക്ലാസ് ടീച്ചർ, ഇപ്പം നമ്മളുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പേടിയുണ്ട്, ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷനിൽ. എന്തായിരിക്കും മോൾക്ക് മോളുടെ ക്ലാസ് ടീച്ചറിനോട് ഇത്ര സ്നേഹം തോന്നാൻ കാര്യം?
1: മിസ് എല്ലാം നല്ലോണം പറഞ്ഞു തരും, അതിന് ഓരോ ഓരോ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കാരണമാണ് മിസ്സിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്.
0: ടീച്ചർ വഴക്ക് പറയാറുണ്ടോ?
1: ആ, വഴക്ക് പറയാറുണ്ട്. കുഴുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ
0: സ്നേഹിക്കാറുമുണ്ട്.
1: സ്നേഹിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഉണ്ട്.
0: സ്കൂളിൽ നിന്ന് വിനോദയാത്രക്കൊക്കെ പോയായിരുന്നോ?
1: ആ, പോയായിരുന്നു.
0: എവിടേക്കായിരുന്നു യാത്ര?
1: തിരുവനന്തപുരത്ത് ആശാൻ സ്മാരകത്തിലും പോയി, മാജിക് പ്ലാനറ്റിലും പോയി ഞങ്ങൾ.
0: എവിടെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
1: മാജിക് പ്ലാനറ്റ് ആയിരുന്നു.
0: സ്കൂളിൽ ഉച്ചഭക്ഷണം ഒക്കെ കഴിക്കുമായിരുന്നോ?
1: ഉച്ചഭക്ഷണം ഞാൻ അവിടെ തന്നെയാണ് കഴിക്കുന്നത്.
0: ഓക്കെ, ഏറ്റവും എന്തായിരുന്നു അവിടുത്തെ ഏറ്റവും നല്ല വിഭവം?
1: എനിക്ക് ചോറും ചോറ് സാമ്പാർ മാത്രമായിരുന്നു ഇഷ്ടം.
0: അവിടെ എല്ലാ ദിവസവും ചോറ് സാമ്പാറും ആയിരുന്നോ?
1: അല്ല, പല പല ഫുഡുണ്ടായിരുന്നു.
0: ആ, ഓരോ ദിവസവും ഫുഡ് മെനൂസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അതിൽ ചോറും സാമ്പാറും ആണ് മോക്ക് ഏറ്റവും ഇഷ്ടം.
1: ആണ്.
0: ആണ്. ഓക്കെ, ആരായിരുന്നു ചോറൊക്കെ വിളമ്പി തരുന്നത്? ടീച്ചേഴ്സ് ആണോ?
1: ടീച്ചേഴ്സ് ആണ്.
0: ആ, പിന്നെ ഇപ്പോ നമ്മൾക്കാണെങ്കിൽ എന്തായാലും സ്കൂളൊക്കെ മാറുവാണെന്നും സ്കൂൾ ഒരുപാട് മിസ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പഴയ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരിക്കും ഇരിക്കാൻ?
1: എനിക്ക് വെജിറ്റബിൾ ഗാർഡനാണ് ഒരുപാട് ഇഷ്ടം. ഞങ്ങളവിടെ പോച്ചൊക്കെ പറിക്കാനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു.
0: നിങ്ങൾക്ക് അവിടെ വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ആ വെജിറ്റബിൾ ഗാർഡൻ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയാണോ പരിപാലിക്കുന്നത്?
1: ആ, ഞങ്ങളെല്ലാരും കൂടെ.
0: എന്തായിരുന്നു മോളുടെ ഒരു ഇതില് അതില് ആഡ് ചെയ്ത ഒരു വെജിറ്റബിൾ?
1: ഞങ്ങൾ എനിക്ക് കൂടുതൽ പരിപാലിക്കുന്നത്

0: എത്തുമ്പോൾ എല്ലാം മിസ് ചെയ്യും അല്ലേ. അതാണ് വിഷമിച്ച് കരനൊക്കെ ഇങ്ങനെ വന്നത്. അതൊന്നും സാരമില്ല, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എത്തുന്നത് പുതിയ പുതിയ സന്തോഷങ്ങളിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമായിരിക്കും അല്ലേ. ആണ്. അപ്പൊ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമോ?
1: എനിക്കധികം പാട്ട് പാടാനൊന്നും അറിയത്തില്ല.
0: എന്നാലും ഒന്ന് ശ്രമിക്കാൻ പറ്റുമോ?

0: ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ഈ വർഷം എന്നല്ല, ഇനിയുള്ള എല്ലാ വർഷവും നല്ല അടിപൊളി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
1: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ രണ്ട് ജനറേഷൻ്റെ കഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു വലിയ ഒരാളുടെ കഥയും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാമേ. അപ്പോൾ പേരെന്താ മോൻ്റെ?
2: എൻ്റെ പേര് ബിജിത്ത് ബി ആർ.
0: ബിജിത്ത് ബി ആർ അല്ലേ? എത്രാം ക്ലാസ്സിലാ?
2: ഇനി ഒമ്പതിലോട്ട്.
0: ഇനി ഒമ്പതിലോട്ട്. അപ്പോൾ ഇപ്പോൾ എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഇനി ഒമ്പതിലോട്ട് പോകാൻ നിൽക്കുകയാണ് അല്ലേ?
2: അതെ
0: അതെ. അപ്പോൾ റിസൾട്ടൊക്കെ വന്നോ?
2: റിസൾട്ട് വന്നു, ഓൾ പാസ് ആയിരുന്നു.
0: ഓൾ പാസ് ആയിരുന്നു. എല്ലാത്തിനും മാർക്കൊക്കെ കണ്ടോ?
2: അത് മാർക്ക് തന്നില്ല.
0: തന്നില്ല. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
2: ക്രിസ്തുരാജ്.
0: ക്രിസ്തുരാജ് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ?
2: അങ്ങനെ ഇംഗ്ലീഷ്.
0: എന്താണ് ഇംഗ്ലീഷ് ഇഷ്ടപ്പെടാൻ?
2: ഇംഗ്ലീഷ് എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. പിന്നെ ഇംഗ്ലീഷിലെ കഥയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് നല്ല എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ മേടിക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷിൽ തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: അതുകൊണ്ട് ഇംഗ്ലീഷാണ് ഏറ്റവും ഇഷ്ടം. വെരി ഗുഡ്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇപ്പം എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? അതായത് നമുക്ക് പഠനം മാത്രമല്ല, എനിക്ക് ഇങ്ങനെയും കുറച്ച് കഴിവുകളുണ്ട് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ ഒരു കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് ബിജിത്ത് എന്താണ് കൊണ്ട് നടക്കുന്നത്?
2: ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഥ എഴുതാറുണ്ട്. പിന്നെ നല്ലപോലെ വരയ്ക്കുകയും. പിന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഈ രണ്ടും കൂടെ നോക്കും. കോമിക് ബുക്ക് എഴുതും. അതാണ് അത്ര ഉള്ളൂ.
0: കോമിക് ബുക്ക് എഴുതിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും പ്രസിദ്ധീകരണം, സ്കൂൾ മാസികയിലോ അങ്ങനെ എന്തെങ്കിലും പ്രസിദ്ധീകരണം?
2: അങ്ങനൊന്നും ഇതുവരെ വന്നിട്ടില്ല. വരച്ചിട്ട് മാഗസീനിൽ കൊടുത്തിട്ടുണ്ട് സ്കൂളില്.
0: എന്നിട്ട് വന്നിട്ടുണ്ടോ?
2: മാഗസീൻ ഇതുവരെ വന്നില്ല. ഇനി വരണം.
0: ഇനി വരണം. വരുമ്പോ കാണാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താണ് ഇനി ബിജിത്തിന്റെ ഭാവി വിശേഷങ്ങൾ? അതായത് ഇനിയിപ്പോ ഒമ്പതാം ക്ലാസ്, അത് കഴിയുമ്പോ പത്താം ക്ലാസ്സിലേക്ക്, അത് കഴിയുമ്പോ എന്താകണം എന്നാണ് ബിജിത്തിന്റെ ആഗ്രഹം?
2: ഇപ്പൊ ഒരു ആർക്കിടെക്ട് ആവണമെന്നാണ് ആഗ്രഹം. കാരണം ഞാൻ നല്ലൊരു വരയ്ക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് ബിൽഡിംഗ്സ് ഒക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ഒരു ബിൽഡിംഗ് കാണുമ്പോ ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ?
2: ഓരോ ബിൽഡിംഗ് കാണുമ്പോ എനിക്കത് വരയ്ക്കണം എന്നൊക്കെ തോന്നാറുണ്ട്.
0: അങ്ങനെ എല്ലാം തോന്നാറുണ്ട് അല്ലേ? സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ചിലപ്പോൾ ക്ലാസ് റൂം ആയിരിക്കും, ലൈബ്രറി ആയിരിക്കും, ഏതെങ്കിലും ഒരു പോയിന്റ് കാണുമല്ലോ ഞാൻ ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് തോന്നുന്ന ഒരു പോയിന്റ് എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്ഥലം ഏതാണ്?
2: ഞങ്ങളുടെ സ്കൂളിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു മരച്ചോട്ടുണ്ട്. അവിടെ ഞാൻ കാറ്റ് കിട്ടാനായിട്ട് എപ്പോഴും പോയിരിക്കും.
0: ഒറ്റയ്ക്കാണോ ഇരിപ്പ്?
2: അങ്ങനൊന്നും ഇല്ല. ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിരിക്കും, അല്ലെങ്കിൽ ഇന്റർവെല്ലൊക്കെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കും.
0: ഒറ്റയ്ക്കിരിക്കും. ഒറ്റയ്ക്കിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലേ?
2: അതെ. എന്റെ വൈബിന് അത്രയും ചേരുന്ന ആരും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല.
0: വൈബിന് ഇത്രയും ചേരുന്ന ആരെയും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. ഓക്കെ. ബുക്സും ബാഗും ഒക്കെ വാങ്ങിച്ചോ?
2: വാങ്ങിച്ചായിരുന്നു.
0: വാങ്ങിച്ചായിരുന്നു. എല്ലാ ബുക്സും വാങ്ങിച്ചോ? ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്?
2: ടെക്സ്റ്റ് ഒക്കെ നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് വന്നായിരുന്നു.
0: അല്ലേ, നിങ്ങൾക്കൊക്കെ നേരത്തെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പഠനമൊക്കെ തുടങ്ങിയോ?
2: ട്യൂഷനിൽ തുടങ്ങി.
0: ട്യൂഷനിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പഠിച്ച് ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും, എട്ടാം ക്ലാസ് ആയിരുന്നു കുറച്ചും കൂടെ എളുപ്പം, അല്ലെങ്കിൽ ഇതായിരുന്നു എന്ന് തോന്നി, അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് എന്തൊരു ഡിഫിക്കൽട്ടാ എന്ന് തോന്നിയിട്ടുണ്ടോ?
2: തോന്നിയിട്ടുണ്ട്. കാരണം എട്ടിലെ കെമിസ്ട്രി ഇച്ചിരി ഈസിയർ ആയിരുന്നു, പക്ഷെ ഒമ്പതിൽ എത്തിയപ്പോ ഇച്ചിരി ഹാർഡറായി.
0: ഹാർഡറായി അല്ലേ? ഓക്കെ. അപ്പോ ഇനി ഈ എന്തെങ്കിലും സബ്ജക്ട്സിൽ ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നി, അപ്പൊ കെമിസ്ട്രി ആയിരിക്കും എടുത്ത് മാറ്റുന്നത്?
2: അതെ,
0: കെമിസ്ട്രി ആയിരിക്കും അല്ലേ? വേറെ ഒരു സബ്ജക്റ്റും ഇല്ല. മാത്സ് ഒക്കെ ഇഷ്ടമാണോ?
2: മാത്സ് ഇഷ്ടമാണ്. കാരണം കൂട്ടി എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: മാത്സ് കൂട്ടി എഴുതാനൊക്കെ ഇഷ്ടമാണ്. ഈ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒമ്പതാം ക്ലാസ്സിലേക്ക് അപ്പോൾ ഒരു വലിയ ആളായിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ അറിവുകളും ഒക്കെ നേടാൻ പറ്റട്ടെ എന്നും, ഈ വർഷം നല്ല എല്ലാ വർഷവും നല്ല അടിപൊളി ആയിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആൻഡ് ആശംസിക്കുന്നു.
2: താങ്ക് യു.
0: എന്റെ എല്ലാവിധ വിഷും.
2: നിങ്ങളോട് ഇപ്പൊ റേഡിയോയിൽ സംസാരിക്കാൻ പറ്റിയ അവസരം തന്നതിന് വളരെ നന്ദി.
0: താങ്ക് യു. താങ്ക് യു.
1: എന്റെ പേര് അർജുൻ രാജ്. ഞാൻ കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ശ്രീ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവ്

0: പൊന്നിൻ പതക്കങ്ങൾ.
1: ജനറേഷനിലെ വ്യത്യാസം അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് വന്നത് ഒന്ന് നോക്കിക്കെ. 80s '90s ഈ തലമുറയിലെയും വിദ്യാഭ്യാസ രീതികളിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? സ്ലേറ്റിൽ നിന്ന് തുടങ്ങി ലാപ്ടോപ്പും ടാബും ക്രോംബുക്കും പോലുള്ള അത്യാധുനിക സംവിധാനങ്ങളിലേക്ക് വരെ അത് എത്തിയിരിക്കുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ചെറിയ മെസ്സേജ്. പുതിയ ക്ലാസ് ആയാലും പുതിയ സ്കൂളായാലും പേടിക്കണ്ട, പുതിയ ഫ്രണ്ട്സും പുതിയ മെമ്മറീസും നിങ്ങളെ കാത്തിരിക്കുന്നു. പഠിക്കൂ, കളിക്കൂ, ചിരിക്കൂ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കൂ. പുതിയ ആപത്തിലേക്കൊന്നും പോയി പെടാതിരിക്കൂ, ഓർമ്മകൾ സൃഷ്ടിക്കൂ. അതേപോലെ നമ്മുടെ പേരൻസിനോട് കുട്ടികളുടെ മാർക്ക് മാത്രമല്ല അവരുടെ മനസ്സും ശ്രദ്ധിക്കണം. അവരോടൊപ്പം സംസാരിക്കണം, കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. പഠിത്തത്തോടൊപ്പം അവരുടെ കലാ കായിക കാര്യങ്ങളും കൂടി ഉയർത്താൻ ശ്രമിക്കണം. അക്ഷരമുറ്റങ്ങളുടെ വെളിച്ചം പകരുന്ന നമ്മുടെ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ടീച്ചറിന് ഒരു കുട്ടിയുടെ ജീവിതം മാറ്റാൻ കഴിയും. അതിനാൽ പാഠപുസ്തകങ്ങൾക്കൊപ്പം നല്ല മനുഷ്യരെയും നമുക്ക് സൃഷ്ടിക്കാം. ഈ പുതിയ അക്കാഡമിക് ഇയർ എല്ലാവർക്കും സന്തോഷവും നല്ല ഓർമ്മകളും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാക്ക് ടു സ്കൂൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ പാർവതി പ്രസാദ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4.

റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാക്ക് ടു സ്കൂൾ. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈകൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി.

0: ഉദാഹരണത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ CR ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷണങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശിയുടേത്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: സാറെ, നമ്മൾ ഈ ജാതകം നോക്കിയിട്ട് പൊരുത്തം ഉറപ്പിച്ച് നിശ്ചയം കഴിഞ്ഞ ശേഷം വിവാഹം മുടങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കാണുന്നു. അപ്പം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? ഇനി ജാതകത്തിൽ കാണാത്ത എന്തെങ്കിലും ശക്തികളൊക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. ആ ഒരു ചോദ്യത്തിനുള്ളൊരു സംശയം ഇനി അറിയേണ്ടതുണ്ട്. ആ ഒരു സംശയ നിവാരണം സാറ് വരുത്തേണ്ടതുണ്ട്.
1: ആ ചോദ്യം എളുപ്പമാണ്, അതിന്റെ ഉത്തരമാണ് അല്പം ബുദ്ധിമുട്ട്. കാരണം ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. നമ്മുടെ അറിവിൽ വിവാഹം നിശ്ചയിച്ചെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു ദിവസം മുടങ്ങിപ്പോകുന്ന കേസുകൾ നമ്മുടെ എല്ലാവരുടെ അറിവിലുണ്ടാകും. അത് യുവതി യുവാക്കൾക്കും അവരുടെ ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കും വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം നിശ്ചയിച്ച ശേഷം അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ ആഘോഷമായി നടത്തിയതിന് ശേഷം ഇത് നടക്കാതെ വരിക എന്നുള്ളത്. പൊരുത്തം നോക്കി ഉറപ്പിച്ചതാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ ജ്യോതിഷപരമായിട്ട് ചില കാരണങ്ങളും പ്രായോഗികമായ ചില വശങ്ങളും നമ്മൾ നോക്കിയാൽ കാണാം. ജാതകത്തിൽ പൊരുത്തമുണ്ടെന്ന് കണ്ടാലും ചില സൂക്ഷ്മമായ ഘടകങ്ങൾ പരിശോധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഇത്തരം തടസ്സങ്ങൾക്ക് കാരണമാകുന്നത്. അങ്ങനെ അത്ര അതിസൂക്ഷ്മമായി നോക്കുന്നത് എല്ലായ്പ്പോഴും പ്രായോഗികവുമല്ല. അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. കാര്യം, നമ്മൾ 10-20 കല്യാണാലോചന വരുമ്പോൾ അതിൽ 1-2 എണ്ണമേ മറ്റ് ജ്യോതിഷേതരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ പൊരുത്തപ്പെടുന്നതായിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിസൂക്ഷ്മമായ ഘടകങ്ങൾ ചിലപ്പോൾ പരിശോധിക്കപ്പെടാതെ പോയി എന്ന് വരാം. പല കേസുകളിലും അത് വലിയ പ്രശ്നമുണ്ടാക്കാറില്ലെങ്കിലും ചില കേസുകളിൽ അത് പ്രശ്നകരമായി വന്നെന്ന് വരാം. എന്നാൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ, ഒരിക്കൽ നിശ്ചയിച്ച് വിവാഹം മുടങ്ങിയാൽ, പിന്നീട് നമ്മൾ എല്ലാ വശങ്ങളും വളരെ കൂലങ്കഷമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള കാരണം എന്താണ്, നമ്മൾ

0: വിട്ടുപോയത് എന്താണ് എന്നതിന് കണ്ടെത്തേണ്ടതുണ്ട്. വിവാഹ തടസ്സ യോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ. പലപ്പോഴും വധൂവരന്മാർക്ക് ജാതക പൊരുത്തം ഉണ്ട് എന്നതിനർത്ഥം വിവാഹം നടക്കും എന്നല്ല. പൊരുത്തം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവാഹ കഴിക്കുന്ന വധൂവരന്മാർ തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ചാണ്, യോജിപ്പിനെക്കുറിച്ചാണ് അവർ, അതിനെപ്പറ്റിയാണ് ജാതക പൊരുത്തം പറയുന്നത്. എന്നാൽ വിവാഹം നടക്കണമോ എന്ന് തീരുമാനിക്കുന്നത് വിവാഹ യോഗമാണ്. ഒരാളുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിന് ഗുളികൻ, രാഹു അല്ലെങ്കിൽ ശനി എന്നിവരുമായി ബന്ധമുണ്ടെങ്കിൽ വിവാഹത്തിന് തൊട്ടുമുൻപ് തടസ്സങ്ങൾ വരാം. ഇതിനെ അവിവാഹ യോഗം അല്ലെങ്കിൽ വിളംബ വിവാഹം യോഗം എന്ന് വിളിക്കുന്നു. പൊരുത്തം നോക്കുമ്പോൾ പലരും ഈ യോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിട്ടുപോകാറുമുണ്ട്. പൊരുത്തം എത്ര മികച്ചതായാലും വിവാഹ നിശ്ചയ സമയത്ത് വധൂവരന്മാരിൽ ഒരാൾ കടന്നു പോകുന്നത് അതീവ ദോഷകരമായ ദശയാണെങ്കിൽ, ഉദാഹരണത്തിന് എട്ടാം ഭാവാധിപന്റെയോ പന്ത്രണ്ടാം ഭാവാധിപന്റെയോ ദശ, എട്ടാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും വിവാഹത്തിന്റെ കാര്യത്തിൽ വളരെ അപകടകാരികളാണെന്ന് നമുക്കറിയാം. അത് അപ്രതീക്ഷിത കാരണങ്ങളാൽ, സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മൂലം വിവാഹം മുടങ്ങാൻ കാരണമാകാം. ജാതകത്തിൽ കാണാത്ത ശക്തികൾ ഉണ്ടോ? ഉണ്ട് എന്നാണ് ഇത്തരം മിക്ക കേസുകളിലും അനുഭവം. ജ്യോതിഷത്തിൽ ഇതിനെ ബാധാദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ വിളിക്കാറുണ്ട്. സ്വാഭാവികമായ ഈശ്വരകോപം കൂടാതെ ചിലപ്പോഴെങ്കിലും ചില പ്രത്യേക ആഭിചാര കർമ്മങ്ങളും നിശ്ചയിച്ച വിവാഹം മുടങ്ങാൻ കാരണമായിട്ടുണ്ട്. സാധാരണ മനുഷ്യർ മാത്രമല്ല, ചില ജ്യോതിഷികൾ പോലും നിർഭാഗ്യവശാൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമാണ് നിമിത്തങ്ങൾ. ജ്യോതിഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ആരോഗ്യ ജ്യോതിഷം, മെഡിക്കൽ അസ്ട്രോളജിയെ സംബന്ധിച്ച് അതിന് അങ്ങേയറ്റം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും പോലും നിമിത്തങ്ങൾ, ശകുനങ്ങൾ ഇവയെപ്പറ്റി ധാരാളം പരാമർശങ്ങൾ കാണാം. വിവാഹാലോചനകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില നിമിത്തങ്ങളെ പഴമക്കാർ ഗൗരവമായിട്ട് കണ്ടിരുന്നു. പൊരുത്തമുണ്ടെങ്കിലും നിമിത്തങ്ങൾ മോശമാണെങ്കിൽ ഈ വിവാഹം ദൈവഹിതമല്ല എന്ന് അവർ കരുതിയിരുന്നു. നമ്മൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ട് അത് അത്ര ശാസ്ത്രീയമാണോ എന്നുള്ള കാര്യത്തിൽ മറ്റുള്ളവർക്കും ഉറപ്പൊന്നുമില്ല. പക്ഷേ ജ്യോതിഷികളുടെ വ്യക്തിപരമായ അനുഭവം നോക്കുമ്പോൾ നിമിത്തങ്ങൾ നമുക്ക് തരുന്ന സൂചനകൾ പലപ്പോഴും വളരെ നിർണായകമാണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. മിക്ക ജ്യോതിഷികളും, എൻ്റെ അറിവിലുള്ള മിക്ക ജ്യോതിഷികളും എൻ്റെ ആചാര്യന്മാരും പറയുന്നതും അതുതന്നെയാണ്. നിമിത്തം വളരെ പ്രധാനമായിട്ട് അവർ കരുതുന്നു. ഒരുപക്ഷെ നമ്മൾ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. കർമ്മഫലം ഒരു പ്രധാന കാര്യമാണ്. നമ്മുടെ ജാതകത്തിൽ കാണാത്ത പലതും നമ്മുടെ മുൻകാല കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ബന്ധങ്ങൾ നിശ്ചയത്തിൽ അവസാനിക്കണം എന്നതാകാം ആ ഗ്രഹങ്ങളുടെ വിധി. ഇത് ഒരു വലിയ വിപത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തലായും കരുതുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രായോഗിക വശം എന്താണ് എന്ന് ചോദിച്ചാൽ, വിവാഹ നിശ്ചയം കഴിയുന്നതോടെ ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇടയിലുള്ള ആശയവിനിമയം കൂടുന്നു. ഈ സമയത്ത് പുറത്തു വരുന്ന സ്വഭാവ വൈകല്യങ്ങളോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങളോ, പ്രത്യേകിച്ചും രോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, പൂർവ്വകാല ബന്ധങ്ങൾ പോലെ അസുഖകരമായിട്ടുള്ള ചില കാര്യങ്ങൾ മുതലായവയൊക്കെ ബന്ധം മുടങ്ങാൻ കാരണമാകാറുണ്ട്. ഇത് പ്രായോഗികമായ വശമാണ്. ഇതിനെ ജാതക ദോഷം എന്ന് വിളിക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുക എന്ന് വിളിക്കുന്നതാകും ഉത്തരം, അല്ലെങ്കിൽ അതിൻ്റെ ഉചിതം. ചുരുക്കി പറഞ്ഞാൽ, വിവാഹം മുടങ്ങിപ്പോകുന്ന ദുരിതത്തിൽ പറഞ്ഞാൽ ഭാവിയിലെ വലിയൊരു ദുരന്തത്തിൽ നിന്നുള്ള മുൻകൂർ മോചനം ആയിട്ട് നമുക്ക് പോസിറ്റീവായി കാണാം. പൊരുത്തമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹത്തിന് മുൻപേ അത് തിരിച്ചറിയുന്നതാണ്.
1: വളരെ നമുക്ക് ചിന്തിക്കാൻ പാകത്തിനുള്ള കുറേയധികം കാര്യങ്ങളാണ് സാറ് ഈ ഭാഗ്യരാശിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഭാഗ്യരാശിയിൽ ഇന്ന് വിവാഹം വൈകുന്നത് ജാതകദോഷം കൊണ്ടാണോ അതോ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണോ എന്നുള്ളതും, പിന്നെ ലഗ്ന പൊരുത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ജാതകം നോക്കി പൊരുത്തമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ഞാൻ ചോദിച്ചപ്പോഴും സാർ അതിന് ശരിക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് സാർ അതിനെല്ലാം ആൻസർ പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഭാഗ്യരാശി ഇവിടെ പൂർണ്ണമാകാനുള്ള സമയമായി. സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭാഗ്യരാശി കൃത്യമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറേയധികം ചോദ്യങ്ങൾ ഇനിയും നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാകാം. അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കാത്ത് സൂക്ഷിച്ചു വെക്കണം. അടുത്ത ആഴ്ചയിലും ഭാഗ്യരാശി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഇതേ സമയത്ത് തന്നെ എത്തും. ഇത്രയും നേരം ഭാഗ്യരാശിയിലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ മറുപടി തന്നുകൊണ്ടിരുന്നത് ജ്യോതിഷ പ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഞാൻ രജനി ഗിരീഷ്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.
2: റേഡിയോ സന്തോനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್. ಮಾಧವಿಕುಟ್ಟಿ.

0: പേര് കേൾക്കാത്ത ഒരു ബാല്യകാലം മലയാളിക്കുണ്ടോ?
1: Let me tell you about the long vacations I spent at my grandmother's place. My grandmother was my favorite human being, and my great grandmother lived too. We lived in a house that is called Nalapat house.
0: Punniyur kulavum Nalapat taravadum avideulla oro vyaktigalum malayalikku subarijitharayirunnu.
2: Ente patti prasavikkumbo njan avidunnu pole prasavichu kaynja oro kutti nakki vrutiyakku patti. അത് കണ്ടിട്ട് ഞാൻ വിചാരിക്കും ഞാൻ കഥകൾ എഴുതുമ്പോൾ ഓരോ വാക്കെടുത്ത് നക്കി തുടച്ച് തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കും. കുറേ അധ്വാനമുണ്ട് അതിൻ്റെ പിന്നിൽ. പക്ഷെ അധ്വാനം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ ഈ കഥ ശരിയാണെന്ന്.
0: നഷ്ടപ്പെട്ട നീലാംബരിയും നീർമാതളം പൂത്ത കാലവും കോലാടും എല്ലാം തന്നെ മലയാളിയുടെ ബാല്യത്തിലെ സ്വാധീനമുള്ള കൃതികളായിരുന്നു.

സ്ത്രീ ലൈംഗിക അഭിലാഷത്തെ കുറിച്ചും ഒരു ഇന്ത്യൻ സ്ത്രീ എന്ന നിലയിലുമുള്ള അനുഭവത്തെ കുറിച്ചും പരസ്യമായും സത്യസന്ധമായും എഴുതിയ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. മലയാള സാഹിത്യത്തിലെ ധൈര്യവും സൗന്ദര്യവും സംഗമിക്കുന്ന കവിതയായി മാധവിക്കുട്ടി മാറി. ഇംഗ്ലീഷിലും നിരവധി സംഭാവനകൾ നൽകിയതിനാൽ മാധവിക്കുട്ടിയുടെ കൃതികൾ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സ്ത്രീകളുടെ മനസ്സിലെ സംഘർഷങ്ങൾ, സ്നേഹം, ഒറ്റപ്പെടൽ, ശരീരവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നെഴുതി. സ്ത്രീ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വേദനകളും ആഗ്രഹങ്ങളും തുറന്നു പറയാൻ മാധവിക്കുട്ടി കാണിച്ച ധൈര്യം ഇന്നും അനേകർക്ക് പ്രചോദനമാണ്. നമുക്ക് എങ്ങനെ മറക്കാനാകും മാധവിക്കുട്ടിയെ?

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ 100 പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്.

0: വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: Community Radio Santhanam 90.4 FM il ippol kelkam gaana veedi tayaraki avadhirippikkunnathu Dr. Srija Anil, sangeethika sahayam Shyam Das.
3: ഹായ്, നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്. റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. അപ്പുണ്ണി വി കെ എന്നിന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം നിർവഹിച്ച് 1984 പുറത്തിറങ്ങിയ ഒരു മലയാള പ്രണയ ചിത്രമാണ് അപ്പുണ്ണി. വി കെ എന്നിന്റെ തന്നെ പ്രേമവും വിവാഹവും എന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രത്തിന്റെ കഥ. അദ്ദേഹം എഴുതിയ ഒരേയൊരു തിരക്കഥയും ഇതാണ്. ചിത്രത്തിൽ നെടുമുടി വേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മോഹൻലാൽ, മേനക, ഭരത് ഗോപി, സുകുമാരി എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. കണ്ണൂർ രാജൻ മാഷുടെ സുന്ദര സംഗീതം, കെ ജെ യേശുദാസാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: താരാട്ട്. 1981 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ താരാട്ടിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ബാലചന്ദ്രമേനോൻ രചിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത് അഭിനയിച്ചു. ശ്രീവിദ്യ, നെടുമുടി വേണു, ബാലചന്ദ്രമേനോൻ, ശാന്തി കൃഷ്ണ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മധു ആലപ്പുഴയാണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. രവീന്ദ്ര മാഷ്ടറുടെ മാജിക്കൽ സംഗീതം. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ആലാപനം.

சாந்தனம் 90.4 FM. Stay tuned. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതി. 1968 പുറത്തിറങ്ങിയ മിടുമിടുക്കി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ രചയിതാവ് KG സേതുനാഥാണ്. ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് സത്യനും ശാരദയുമാണ്. ഈ ചിത്രത്തിൽ സത്യൻ, ശാരദ, അടൂർ ഭാസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അക്കാലത്തെ പ്രശസ്തരായ അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ഗാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചിത്രമാണിത്. ശ്രീകുമാരൻ നമ്പി സാറിന്റെ സുന്ദരമായ രചന, MS ബാബുരാജ് എന്ന ലിജൻഡിന്റെ ഈണം, ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച നിത്യഹരിത ഗാനം, ഇന്നും ഗാനമേളകളിൽ പാടാൻ തിരഞ്ഞെടുക്കുന്ന ആ സുന്ദര യുഗ്മഗാനം, ചാരികേശി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ സുന്ദര ഗാനം കേട്ടുവരാം.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: ഗാനവീതി തുടരുന്നു. സുജാത ടി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് ക്ലാസിക് ഡ്രാമ. പി വി ഗംഗാധരനായിരുന്നു നിർമ്മാണം. പ്രേം നസീർ, ജയഭാരതി, കെ പി ഉമ്മർ എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്തു. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രം അതിലെ സംഗീത ഹിറ്റുകളുടെയും ദാസേട്ടന്റെയും ഈയിടെ അന്തരിച്ച അതുല്യ ഗായിക ആശാ ഭോസ്ലെയുടെയും ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെയും പേരിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. സുജാതയുടെ കഥ എഴുതിയത് കെ ടി മുഹമ്മദ് ആയിരുന്നു. തിരക്കഥ എഴുതിയത് ടി ഹരിഹരൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ ആയിരുന്നു സംഗീതം നൽകിയത്. മലയാള ചിത്രത്തിൽ ആശാ ഭോസ്ലെ പാടിയ ഒരേ ഒരു ഗാനം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനം വിദ്യാരംഭം ജയരായ് സംവിധാനം ചെയ്ത് ജി പി വിജയകുമാർ നിർമ്മിച്ച 1990 മലയാള ചലച്ചിത്രമാണ് വിദ്യാരംഭം. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചത് പ്രശസ്ത നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനാണ്. ഇതിലെ എഴുത്തച്ഛൻ എന്ന റിട്ടയർഡ് അധ്യാപകനായി വേഷമിടുന്നത് നെടുമുടി വേണുവാണ്. ഗ്രാമത്തിലൊരു സ്കൂൾ സ്ഥാപിക്കണം എന്ന എഴുത്തച്ഛന്റെ സ്വപ്നം വൃഥാവിലാകുന്നു. പിന്നീട് സുധാകരനായി അഭിനയിക്കുന്ന ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കുന്നതുമാണ് വിദ്യാരംഭത്തിന്റെ പ്രമേയം. ഗൗതമി, KPS ലളിത, മുരളി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. കൈതപ്രം തിരുമേനിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം, ചിത്രാജിയുടെ സുന്ദരമായ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീതി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: പെണ്ണിന്റെയും ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204. ചരിത്രത്തിൽ ഇന്ന് May 31. ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വാഹനം വിപണിയിലിറങ്ങിയതും അമേരിക്കയിലെ ആദ്യ ടാക്സി സർവീസ് ഉദ്ഘാടനം ചെയ്തതും ഇന്ത്യൻ കരസേന ആദ്യമായി കാഞ്ചൻജംഗ കീഴടക്കിയതുമൊക്കെ ഒരു May 31. May 31 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് May 31. ആദ്യ പോസ്റ്റൽ സർവീസ് കൊൽക്കത്തയിൽ ഉദ്ഘാടനം ചെയ്തത് 1874 May 31. ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വാഹനം വിപണിയിൽ ഇറക്കിയത് 1879 May ഇന്നേ ദിവസമായിരുന്നു. മൈത്രി രാജാവ് നൽകിയ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ SS പെൻസിലാർ എന്ന കപ്പലിൽ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടത് 1893 May 31. അമേരിക്കയിലെ ആദ്യ ടാക്സി സർവീസ് ഉദ്ഘാടനം ചെയ്തത് 1907 May 31. റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപവൽക്കരിച്ചത് 1961 May 31. ഇന്ത്യൻ കരസേന ആദ്യമായി കാഞ്ചൻജംഗ കീഴടക്കിയത് 1977 May 31. കേണൽ നരേന്ദ്രകുമാർ ആയിരുന്നു പർവ്വതാരോഹക സംഘത്തിന്റെ തലവൻ. June 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുന്നോടിയായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഹവ ആനേന എന്ന ഗാനം പുറത്തിറക്കിയത് 2019 June 5.
5: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
6: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഗം.

തസ്മാത്, ഇവിടെ തസ്മാത് അതുകൊണ്ട്, എന്തുകൊണ്ട്? അവസാന ചിന്ത നയിക്കുന്ന ലോകത്തിലേക്കാണ് നിങ്ങൾ പോവുക എന്നുള്ളതുകൊണ്ട്. തസ്മാത് അന്ത്യഭാവന ദേഹാന്തരപ്രാപ്തവും, അടുത്ത ദേഹം സ്വീകരിക്കുന്ന വിഷയത്തിൽ അന്ത്യ ചിന്തയാണ് മുഖ്യം. അതുകൊണ്ട് തസ്മാർവേഷു കാലേഷു മാമനുസ്മരയുദ്ധ്യച മയ്യർപ്പിത മനോബുദ്ധി മാമേവേഷ്യസ്യ സംശയഃ. തസ്മാർവേഷു കാലേഷു മാമനുസ്മരയുദ്ധ്യച മയ്യർപ്പിത മനോബുദ്ധി മാമേവേഷ്യസ്യ സംശയഃ. ഏഴാമത്തെ ശ്ലോകം, എട്ടാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? തസ്മാത്ത്, അതുകൊണ്ട്. എന്തുകൊണ്ട്? അന്ത്യഭാവനയാണ് നിങ്ങളുടെ മരണാനന്തര ഗതിയെ തീരുമാനിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. ആ പ്രയോഗം മനസ്സിലായില്ലേ? തസ്മാത് സർവേഷു കാലേഷു ത്രൂ ഔട്ട്. കാരണം എന്താണ്? അന്ത്യകാലത്തിൽ ഇത് ഓർമ്മ വരണമെങ്കിൽ ഇന്നത്തെ കാലത്തിൽ അത് പ്രാക്ടീസ് ചെയ്യണം. ഇന്നത്തെ കാലത്തിൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെ അന്ധകാലത്തിൽ ഓർമ്മ വരുള്ളൂ. ഹെൻസ് ഓക്കെ, തസ്മാത് സർവേഷു കാലേഷു എല്ലാ കാലത്തിലും മാം അനുസ്മര, ഭഗവാനെ അനുസ്മരിക്കുക. ഭഗവാനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ പരാപര പ്രകൃതിക്കും അതീതമായ സർവേശ്വര സ്വരൂപത്തെ ചിന്തിക്കുക. അല്ലെങ്കിലോ ബ്രഹ്മം അധിഭൂതം, കർമ്മം അധിദൈവം, അധിയജ്ഞം അധ്യാത്മം, ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. സർവേഷു കാലേഷു മാം അനുസ്മര. Throughout you have to reflect upon

മീ യുദ്ധ്യച ആൻഡ് യു ഹാവ് ടു ഡു യുവർ ഡ്യൂട്ടി. യുദ്ധം എന്ന് പറഞ്ഞാൽ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, അർജുനനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ കാരണം? മാമേ വേഷ്യസി, നീ എന്നെ പ്രാപിക്കും എന്നാണ് അവിടെ വചനം. വേഷ്യസി എന്ന പ്രയോഗം കൊണ്ട് നീ എന്നെ പ്രാപിക്കും, സംശയം ഇല്ല തന്നെ. അർജുനനെ സംബന്ധിച്ച് സ്വധർമ്മം യുദ്ധം. പക്ഷേ സർവേഷു കാലേഷു എന്ന് പറഞ്ഞതുകൊണ്ട് ഫൈറ്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. എന്തായാലും 8-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകം തരുന്ന സന്ദേശം, തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യഥാശാസ്ത്രം. ഇവിടെ അനുസ്മരിക്കുക എന്നുള്ളതിന് ഒരു വിശേഷണം ഭാഷ്യകാരൻ കൽപ്പിച്ചു തരുന്നുണ്ട്. യഥാശാസ്ത്രം അനുസ്മര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തോന്നിയോണക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ, ശാസ്ത്രാനുസൃതം ചിന്തിക്കണം. ശാസ്ത്രാനുസൃതം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന് ചിന്തിക്കലാണ്. ശാസ്ത്രീയമായിട്ട് ചോദിച്ചു ചോദിച്ചു പോകണം, വാട്ട് എക്സാക്ട്ലി ദിസ് ഈസ് എന്ന നിലയിൽ, മനസ്സിലാവുന്നില്ലേ? ആൻഡ് അൾട്ടിമേറ്റ്ലി യു വിൽ റിയലൈസ് കോൺഷ്യസ്നെസ് എലോൺ റിമെയിൻസ്, ബാക്കിയൊക്കെ അതിന്റെ എക്സ്പ്രഷനും എക്സ്പാൻഷനുമാണ്. മനസ്സിലാവുന്നില്ലേ? ആ റിയലൈസേഷൻ, അതാണ് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ. ഇനി 9-ാം അധ്യായത്തിലും അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 9-ാം അധ്യായത്തിലാണെങ്കിൽ അത് ടോപ്പ് സീക്രട്ട് ആണ്, റോയൽ സീക്രട്ട് ആണ് എന്നുള്ള നിലയിലാണ് പരിചയപ്പെടുത്തുന്നത്. അത് നമുക്ക് ആസ്വദിക്കാം. ശാസ്ത്രീയമായിട്ട് അല്ലാതെ ഈശ്വരൻ എവിടെയോ ഇരുന്ന് നിങ്ങൾ ചെയ്യുന്നൊക്കെ നോക്കിക്കണ്ട് ഇയാള് ശരിയില്ല അതുകൊണ്ട് അയാൾക്ക് നരകം എന്നിങ്ങനെയൊക്കെ വിധിക്കുന്ന ഒരു വ്യക്തിവിശേഷമല്ല എന്ന് പറയാ, കേട്ടില്ലേ? ഈശ്വരൻ നിങ്ങളുടെ അറിവിനോ അംഗീകാരത്തിനോ ആരാധനയ്ക്കോ നിരാകരണത്തിനോ ഒന്നും വിധേയമല്ലാത്ത, എല്ലാമായി പരിലസിക്കുന്ന പ്രഭുവാണ്. ഈശ്വര നിഷേധം എന്ന് പറയുന്നത് ആത്മനിഷേധം പോലെ നിന്ദ്യമാണ് എന്ന് പറയാ. ഇഫ് യു ഡിനൈ ഗോഡ്, യു ആർ ആക്ച്വലി ഡിനൈങ് യുവർസെൽഫ്. ഞാൻ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നിൽ ഞാനായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ സാരമായിരിക്കുന്ന ഈശ്വരൻ. ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. അതുകൊണ്ടാണ് ജന്നി നവരത്ന മഞ്ജരിയിൽ വീണ്ടും ഉദ്ധരിക്കട്ടെ, ഇല്ലാതെ മായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാതി അറിവാം തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധജനനീ. അനവദ്യമായ അറിവ് തരുന്ന അമ്മേ, ആ സല്ലാഭമാണ് എനിക്ക് വേണ്ടത്, സത്തിന്റെ ലാഭം. ഇപ്പൊ സത്തായിട്ടുള്ളത് എന്ത്? Now we are relating with, interacting with expressions of that absolute truth. ഈ എക്സ്പ്രഷൻസിനപ്പുറത്ത്, സ്റ്റൈലിനപ്പുറത്ത് സ്റ്റഫ് പരിഗണിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് പ്രാർത്ഥന. മനസ്സിലാവുന്നില്ലേ? സല്ലാഭമൊന്നു മതി, അതാണ് ശാസ്ത്രീയമായ അന്വേഷണം എന്ന് പറയുന്നത്. യുദ്ധ്യജ യുദ്ധം ച സ്വധർമ്മം കുരു മയി വാസുദേവേ അർപ്പിതേ മനോബുദ്ധി യസ്യ തവ സത്വം മയ്യർപ്പിത മനോബുദ്ധി. വാസുദേവനിൽ തന്നെ മനോബുദ്ധികളെ അർപ്പിക്കണം. 7-ാം അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആസക്തിയും ആശ്രയത്വവും വാസുദേവനിൽ. വിശദീകരിച്ച് കണ്ടതാണല്ലോ അല്ലെ? ഇപ്പൊ മയ്യർപ്പിത മനോബുദ്ധി എന്ന് പറഞ്ഞാൽ ആശ്രയത്വവും ആസക്തിയും ഭഗവാനിൽ. മാമേ വേഷ്യസി, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ വേറെ എവിടെ പോവാൻ? യു നെവർ ഡീവിയേറ്റ് ഫ്രം മീ. അങ്ങനെ ഈശ്വരനിൽ എപ്പോഴും വർത്തിക്കാൻ സാധിക്കട്ടെ. ക്ലിയർ? മാമേ വേഷ്യസി അസംശയഹ. ഇനി ഇവിടെ യുദ്ധത്തെ കുറിച്ച് മനസ്സിലാക്കണം. യുദ്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യുദ്ധ്യച, യുദ്ധവും ചെയ്യൂ, എന്നെ അനുസ്മരിച്ചിട്ട് യുദ്ധവും ചെയ്യൂ എന്ന് പറഞ്ഞില്ലേ? യുദ്ധത്തെ കുറിച്ച് 3-ാം അധ്യായത്തിൽ ഒരു പരാമർശമുണ്ട്. എന്താ 3-ാം അധ്യായത്തിലെ പരാമർശം? 3-ാം അധ്യായത്തിന്റെ അവസാനം, ജയി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം. ഹേ മഹാബാഹോ, കാമരൂപിയായിട്ടുള്ള ശത്രുവിനെ ജയിച്ചാലും തുരത്തിയാലും വധിച്ചാലും. അന്നലയിലുള്ള യുദ്ധത്തിനാണ് ഭഗവത്ഗീത ആഹ്വാനം ചെയ്യുന്നത് എന്ന് നമുക്ക് പൊതുവേ പറയാം. എന്നിലയിലുള്ള യുദ്ധം, കാമമാകുന്ന ക്രോധമാകുന്ന ശത്രുവിനെ

0: രാഗദ്വേഷ ശത്രുക്കളെ ജയിക്കാനുള്ള യുദ്ധത്തിനുള്ള ആഹ്വാനം. ക്ലിയർ? ഇപ്പൊ മാമനുസ്മര എന്നതുകൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. ഇത് നമുക്ക് എല്ലാ വ്യാപാരത്തിലും ഓർമ്മയുണ്ടാവട്ടെ. മാ എന്നെ ഓർത്തും കൊണ്ട് അടരാടുക. ഇപ്പൊ കാലത്തെണീട്ട് അവരവരുടെ ദൗത്യങ്ങളുടെ ലോകത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ ഭഗവത് സ്മരണ ത്രൂ ഔട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ. അവിടെ പ്രസക്തമാവുന്ന യുദ്ധം ഏതാണ്? രാഗദ്വേഷങ്ങളോടുള്ള യുദ്ധം. ആ പോരാട്ടത്തെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? വിവിധ പ്രകാരത്തിൽ കാണുന്ന പ്രപഞ്ചത്തോട് ഇഷ്ടാനിഷ്ടം തോന്നുന്നതിൽ കാര്യമില്ല, കാരണം അടിസ്ഥാനപരമായി എല്ലാം ഒന്നാണല്ലോ എന്നോർമ്മിക്കുക. വീട്ടിലെ അതാണ് രാഗദ്വേഷത്തിനെതിരായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിനാണ് ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അസദ്വൃത്തികളോടുള്ള യുദ്ധം, വിവിധ കർമ്മവാസനകളെ നിരാകരിക്കാനുള്ള യുദ്ധം. അങ്ങനെ പരമശിവൻ അഭിഷേകം ചെയ്യുന്നത് പോലെ തുള്ളി തുള്ളിയായി ഓരോ ചിന്തയും ഈശ്വര സംബന്ധിയാക്കൂ. ക്ലിയർ?
1: അഭ്യാസയോഗയുക്തേന ചേതസാനാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനു ചിന്തയൻ. അഭ്യാസയോഗയുക്തേന ചേതസാനാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനു ചിന്തയൻ. അഭ്യാസയോഗയുക്തേന,
0: അഭ്യാസയോഗം കൊണ്ട്. അഭ്യാസയോഗം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ പരിസരത്തിലുള്ള അനുഭവ പ്രസക്തമായിട്ടുള്ള ഘടകങ്ങളെ ഓരോന്നിനെയും ഭഗവാനിലേക്ക് ഘടിപ്പിക്കാൻ സാധിക്കുക. 4-ാം അധ്യായത്തിൽ ഒരു ശ്ലോകം ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധീന. ഇവിടെ ഭഗവാനെ പ്രാപിക്കുന്നു പറഞ്ഞുകൊണ്ട് അതേ ശ്ലോക സാരം തന്നെയാണ് ഇവിടെയൊക്കെ ഉപദേശിക്കുന്നത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഹവിസ് അർപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ കർത്താവായിരിക്കുന്ന ആളും നെയ്യെടുത്ത് ഹോമിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപാധിയും സ്പൂണും ഒഴിക്കുന്ന അഗ്നിയും, ഏതിലേക്കാണോ ഒഴിക്കുന്ന അഗ്നിയും എടുത്ത ഹവിസ്സും നെയ്യും എല്ലാം ബ്രഹ്മം. എങ്ങനെയാ ബ്രഹ്മമാവുന്നത്? ഓരോന്നിനെയും അത് ഇതെന്ത് ഇതെന്ത് ഇതെന്ത് എന്ന് ഓരോന്നിനെ സംബന്ധിച്ചും ചോദിച്ചു പോകുമ്പോൾ ഒടുവിൽ കോൺഷ്യസ്നെസ് എന്നെത്തുന്നു. അതാണ് ബ്രഹ്മവിചിന്തനം. അങ്ങനെയുള്ള അഭ്യാസയോഗം കൊണ്ട്, അഭ്യാസയോഗയുക്തേന ചേതസ, അഭ്യാസയോഗം കൊണ്ട് എംപവേർഡ് ആയിട്ടുള്ള ചിത്തം, ചേതസ ചിത്തത്താൽ. ന അന്യഗാമിന, അത് പിന്നെ വേറെ എവിടെയും പോകില്ല. വിടില്ലേ, വേറെ എവിടെയും പോകില്ല. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇന്നേ തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിലാം വേണ്ടേ?

0: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2233.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
2: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to different, our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
1: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആംപന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
3: साथियों, रात में तारों को निहारना अपने आप में अद्भुत अनुभव होता है. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
1: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട്. ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടെ ആയി എനിക്ക്.
1: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല

0: മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 തുടരും. മിൽമാബാദിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൗകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമാപാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134th പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
3: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക് ബാർ ഫിർ ആപ്സേ ജുഡ്കർ മുജെ ബേഹദ് ഖുശി ഹോ റഹി ഹൈ.
2: കായികരംഗത്ത് അടുത്ത കാലത്തായി രാജ്യം കൈവരിച്ച നേട്ടം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
4: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
5: Madhavikutti.

0: ഈ പേര് കേൾക്കാത്ത ഒരു ബാല്യകാലം മലയാളിക്കുണ്ടോ?
1: Let me tell you about the long vacations I spent at my grandmother's place. My grandmother was my favorite human being, and my great grandmother lived too. We lived in a house that is called Nalapat house.
0: Punniyur kulavum Nalapat taravadum avideulla oro vyaktigalum malayalikku subarijitharayirunnu.
2: Ente patti prasavikkumbo njan avidunnu pole prasavichu kaynja oro kutti nakki vrutiyakkum patti. അത് കണ്ടിട്ട് ഞാൻ വിചാരിക്കും ഞാൻ കഥകൾ എഴുതുമ്പോൾ

0: വാക്കെടുത്ത് ഉണ്ടാക്കി തുടച്ച് തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കും. കുറേ അധ്വാനമുണ്ട് അതിൻ്റെ പിന്നിൽ, പക്ഷെ അധ്വാനം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ ഈ കഥ ശരിയാണെന്ന്.
1: നഷ്ടപ്പെട്ട നീലാംബരിയും നീർമാതളം പൂത്ത കാലവും കോലാടുമെല്ലാം തന്നെ മലയാളിയുടെ ബാല്യത്തിലെ സ്വാധീനമുള്ള കൃതികളായിരുന്നു.

0: സ്ത്രീ ലൈംഗിക അഭിലാഷത്തെക്കുറിച്ചും ഒരു ഇന്ത്യൻ സ്ത്രീ എന്ന നിലയിലുമുള്ള അനുഭവത്തെക്കുറിച്ചും പരസ്യമായും സത്യസന്ധമായും എഴുതിയ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. മലയാള സാഹിത്യത്തിലെ ധൈര്യവും സൗന്ദര്യവും സംഗമിക്കുന്ന കവിതയായി മാധവിക്കുട്ടി മാറി. ഇംഗ്ലീഷിലും നിരവധി സംഭാവനകൾ നൽകിയതിനാൽ മാധവിക്കുട്ടിയുടെ കൃതികൾ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
1: ഓർമ്മ വീഴും നീളാംബരി തേടും പക്ഷേ.
0: സ്ത്രീകളുടെ മനസ്സിലെ സംഘർഷങ്ങൾ, സ്നേഹം, ഒറ്റപ്പെടൽ, ശരീരവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നെഴുതി. സ്ത്രീ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വേദനകളും ആഗ്രഹങ്ങളും തുറന്നു പറയാൻ മാധവിക്കുട്ടി കാണിച്ച ധൈര്യം ഇന്നും അനേകർക്ക് പ്രചോദനമാണ്. നമുക്ക് എങ്ങനെ മറക്കാനാകും മാധവിക്കുട്ടിയെ?

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാന

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: ഇന്ത്യയ്ക്ക് വിപണനം നടത്തും. ഈ മാസം 29-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 7:54. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society.

0: The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
1: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ എം പി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6 നൂറ്റാണ്ടിലെ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
2: നെതർലാൻഡ്സ് മേ ആയോജിത് എക് വിശേഷ സമാരോഹ് മേ ചോലാ കാൽ കി പ്രാചീൻ താമ്ര പട്ടികയെ ഭാരത് കോ വാപിസ് സൗപി ഗൈ. ഇൻമേ 21 ബഡി ഓർ 3 ഛോട്ടി താമ്ര പട്ടികയെ ഹൈ. യേ മുഖ്യ രൂപ സേ രാജാ രാജ രാജാ ചോലാ കേ എക് വചൻ കോ പൂരാ കർനേ സേ ജുഡി.
1: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800 കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൌജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000-ത്തിലധികം ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിയിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40 ലക്ഷം രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
2: തമിഴ്നാടു കെ നാഗർകോയിൽ മേ മേരി മുലാഖാ എക് ടീച്ചർ സേ ഹുയി. മേ ബാത് കർ റഹാ ഹൂ ഗിരിജ അമ്മജി കി. ഗിരിജ അമ്മജി കരീബ് 15 സ്കൂൾ ചലാതി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയ ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനെ വാലി ഹൈ.
1: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പി എം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6 വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം 1 മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
4: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തു.

0: ർക്കും കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ് ജൻ ഭാഗീധാരി ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ രണ്ടാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്ര വികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: tell you about the long vacations I spent at my grandmother's place. My grandmother was my favorite human being, and my great-grandmother lived too. We lived in a house that is called Nalapattu House.
1: Punniyur Kulavum, Nalapattu Taravadum, avideulla oro vyaktigalum malayalikku subarichitharayirunnu.
2: എൻ്റെ പട്ടി പ്രസവിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോവില്ല. പ്രസവിച്ചു കഴിഞ്ഞാൽ ഓരോ കുട്ടി നക്കി വൃത്തിയാക്കും പട്ടി. അത് കണ്ടിട്ട് ഞാൻ വിചാരിക്കും ഞാൻ കഥകൾ എഴുതുമ്പോൾ ഓരോ വാക്കെടുത്ത് നക്കി തുടച്ച് തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കും. കുറേ അധ്വാനം ഉണ്ട് അതിൻ്റെ പിന്നിൽ. പക്ഷെ അധ്വാനം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ ഈ കഥ ശരിയാണെന്ന്.
1: നഷ്ടപ്പെട്ട നീലാംബരിയും നീർമാതളം പൂത്ത കാലവും കോലാടുമെല്ലാം തന്നെ മലയാളിയുടെ ബാല്യത്തിലെ സ്വാധീനമുള്ള കൃതികളായിരുന്നു.

0: ഉറപ്പ്. സ്ത്രീ ലൈംഗിക അഭിലാഷത്തെ കുറിച്ചും ഒരു ഇന്ത്യൻ സ്ത്രീ എന്ന നിലയിലുമുള്ള അനുഭവത്തെക്കുറിച്ചും പരസ്യമായും സത്യസന്ധമായും എഴുതിയ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. മലയാള സാഹിത്യത്തിലെ ധൈര്യവും സൗന്ദര്യവും സംഗമിക്കുന്ന കവിതയായി മാധവിക്കുട്ടി മാറി. ഇംഗ്ലീഷിലും നിരവധി സംഭാവനകൾ നൽകിയതിനാൽ മാധവിക്കുട്ടിയുടെ കൃതികൾ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
1: ഓർമ്മ വീഴും നീലാംബരി തേടും പക്ഷേ.
0: സ്ത്രീകളുടെ മനസ്സിലെ സംഘർഷങ്ങൾ, സ്നേഹം, ഒറ്റപ്പെടൽ, ശരീരവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നെഴുതി. സ്ത്രീ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വേദനകളും ആഗ്രഹങ്ങളും തുറന്നു പറയാൻ മാധവിക്കുട്ടി കാണിച്ച ധൈര്യം ഇന്നും അനേകർക്ക് പ്രചോദനമാണ്. നമുക്ക് എങ്ങനെ മറക്കാനാകും മാധവിക്കുട്ടിയെ?

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനി. 2026 May 1 to 31 ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പണിത്തിടുവായ പാവൈ വിറകം പരിഗിടുവായ ആയർദം മായ നീവ ആയർദം മായ

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് നിധി. ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ, പണ്ട് നടന്ന ഒരു കഥയാണ് കേട്ടോ, ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ വയൽ ഉഴുതു മറിച്ചു. അതായത് കൃഷി നടത്തുന്നതിന് മുമ്പായിട്ട് വയലൊക്കെ ഒന്ന് ഉഴുതി മറിക്കണമല്ലോ. അതായത് മണ്ണൊക്കെ ഇളകണ്ടേ, മണ്ണൊക്കെ ഇളകി വായു സഞ്ചാരമൊക്കെ കിട്ടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ, മഴ പെയ്യണം, വെള്ളം കിട്ടണം. അങ്ങനെ ഉഴുതു മറിച്ച് നിലം എന്താ വിത്ത് പാകാൻ വേണ്ടി പരുവത്തിന് ആക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നിധി കിട്ടുന്നത്. ആ നിധി എന്താണെന്നോ, സ്വർണവും വെള്ളിയും നിറച്ച ഒരു പെട്ടി. ആരോ കുഴിച്ചിട്ടിരുന്നതാണ്. കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നറിയാവോ, ആ പെട്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. ഭാര്യയോട് പറഞ്ഞു, പിന്നെ നീ ഇത് ആരോടും പറയരുതേ. പക്ഷേ ഭാര്യയുടെ മനസ്സിൽ വല്ലതും ഇരിക്കുമോ, പൊതുവേ പെണ്ണുങ്ങളുടെ മനസ്സിലൊന്നും ഇരിക്കരുതില്ലല്ലോ. ആരോടെങ്കിലും അതൊന്ന് പറയാതെ, ഏത് രഹസ്യമാണെങ്കിലും ശരി, എന്നെ അപകടം നിറഞ്ഞ രഹസ്യമാണെങ്കിലും ശരി, അല്ല എങ്കിലും ശരി തന്നെ, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനവും കിട്ടത്തില്ല. അപ്പോൾ ഇയാളുടെ ഭാര്യ അത്തരത്തിലൊരു ആളായിരുന്നു. അയാൾ പറഞ്ഞു, ഇത് ആരോടും പറയരുതേ, ഇത് നിധിയാണേ എന്ന് പറഞ്ഞ്. പക്ഷേ ഭാര്യ എന്താണെന്നറിയാവോ, അയലത്തെ ഒരു സ്ത്രീയോട് ഇക്കാര്യം പറഞ്ഞു. എൻ്റെ ഭർത്താവേ, വയലിൽ നിന്നും ഉഴുതു മറിച്ചപ്പ് കിട്ടിയ നിധി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു ആരോടും പറയരുതെന്ന് കേട്ടോ, പക്ഷെ നീയും ഇത് ആരോടും പറയരുതേ എന്ന് പറഞ്ഞു കേട്ടോ, എന്നും പറഞ്ഞ് അങ്ങനെ രഹസ്യമായിട്ട് വെച്ചോണ്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വയലിൻ്റെ ഉടമസ്ഥനായ ജന്മിയും അറിഞ്ഞു. കണ്ടോ, ആരോടും പറഞ്ഞവരോടെല്ലാം, പറഞ്ഞവരൊക്കെ മറ്റുള്ളവരോടും പറയുമ്പോഴെല്ലാം പറയുന്നത് എന്താണ്, ഇത് ആരോടും പറയരുതേ, ആരോടും പറയരുതേ. അങ്ങനെ പറഞ്ഞ് കേട്ട് കേട്ട് കേട്ട് കേട്ട് ഇത് ജന്മിയും അറിയാനിടയായി. അയാൾ എന്ത് ചെയ്യുന്നറിയാവോ, കൃഷിക്കാരനില്ലാത്ത സമയത്ത് അയാളുടെ വീട്ടിൽ ചെന്ന് വിവരം ചോദിച്ചപ്പോൾ ഭാര്യ എല്ലാം പറഞ്ഞു. ഭാര്യയോടല്ലേ കൃഷിക്കാരൻ പറഞ്ഞിരുന്നത് ഇത് ആരോടും പറയരുതെന്ന്. അവരാണ് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ്, അവർ വേറൊരാളോട് പറഞ്ഞു, അങ്ങനെ അവർ വേറൊരാളോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജന്മി അറിഞ്ഞു. അപ്പം ജന്മി അറിഞ്ഞ് ഭാര്യയോട് വന്ന് ചോദിച്ചപ്പോൾ അവർ തത്ത് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും വിവരിച്ചങ്ങ് പറഞ്ഞു. പക്ഷേ നിധി ഭർത്താവ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു. കൃഷിക്കാരൻ വന്നപ്പോൾ ഭാര്യ പറഞ്ഞത് അറിഞ്ഞു. ഭാര്യ ഈ ജന്മിയോട് ഇതെല്ലാം ഒക്കെ പറഞ്ഞല്ലോ എന്ന കാര്യം അറിഞ്ഞു. അയാളൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം ഭാര്യയെയും കൊണ്ട് പട്ടണത്തിൽ പോയി. നിധിയായി കിട്ടിയ നാണയങ്ങളെല്ലാം മാറ്റി സുഖമായി ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യയും ഭർത്താവും നന്നായി മദ്യപിച്ച് ആഘോഷമായിട്ട് നടന്നു തിരികെ വീട്ടിലെത്തി. അങ്ങനെ അവർ തിരിച്ചിങ്ങനെ വരുമ്പോഴേ, വരുന്ന വഴിക്ക് എന്തേന്നറിയാമോ, ഒരു ചാക്ക് നിറയെ റസ്കും വാങ്ങി. എന്തിനാണ് ആ ഒരു റസ്ക് വാങ്ങിയത്? മദ്യത്തിന്റെ ലഹരിയിൽ ഭാര്യയുടെ തല ആടുന്നുണ്ടായിരുന്നു. അവളുടെ തലയിൽ കൃഷിക്കാരൻ റൊട്ടിക്കഷ്ണങ്ങൾ ഇട്ടു. റൊട്ടിക്കഷ്ണം എന്ന് പറയാ റസ്ക് കേട്ടോ, അതായത് ഈ റൊട്ടി, പച്ച റൊട്ടി പൊരിച്ചിട്ട്

0: ക്കുന്നതാണ് കേട്ടോ. എന്തെന്നറിയാവോ, തലയിൽ കൃഷിക്കാരൻ റൊട്ടി കഷ്ണങ്ങളൊക്കെ ഇട്ടു. ഇതെന്താണ്, റൊട്ടി മഴയോ? സ്ത്രീ ലക്ക് കെട്ട് ചോദിച്ചു. ആ അതെ അതെ, റൊട്ടി മഴ തന്നെ. ഇന്ന് കാലാവസ്ഥ മോശമാണ്. ജന്മിയുടെ വീടിനടുത്തെത്തിയപ്പോൾ കഴുത കരയുന്ന ശബ്ദം കേട്ടു. ഓ, അപ്പൊ ഇവര് ജന്മിയുടെ വീടിനടുത്തുകൂടാണ് ഇവരുടെ വീട്ടിലേക്ക് പോവേണ്ടത്. അപ്പൊ അവിടെ വന്നപ്പോ കഴുത കരയുന്ന ശബ്ദം കേട്ടു. ഭാര്യ മദ്യലഹരിയിൽ ഭർത്താവിനോട് അതെന്താണെന്ന്, അതെന്ത് ശബ്ദമാണ് എന്ന് ചോദിച്ചു. അപ്പോ ഭർത്താവ് പറഞ്ഞു, ജന്മി പിശാചിന്റെ കയ്യിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങിയത് മടക്കാതെ പിശാച് അയാളെ തല്ലുകയാണ്. പിശാചിന്റെ കയ്യിൽ നിന്നും ഈ ജന്മി പണം കടം വാങ്ങിയിരുന്നു, അത് കൊടുക്കുന്നില്ല. അതിനെന്തെന്നറിയാവോ, പിശാച് വന്ന് അയാളെ അങ്ങ് പൊതിരെ തല്ലുകയാണ്. ആ സ്ത്രീ അത് കേട്ട് പേടിച്ച് വേഗം വീട്ടിലേക്ക് നടന്നു. കൃഷിക്കാരൻ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു, ഇന്ന് ശത്രുക്കൾ ആക്രമിക്കാൻ വരാൻ സാധ്യതയുണ്ട്. നീ പോയി ആ നിലവറയുണ്ടല്ലോ, അവിടെ കുളിച്ചോളൂ. പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ, ഞാൻ തട്ടിൻ പുറത്തും കയറി കിടന്നോളാം. ആ സ്ത്രീ അങ്ങനെ തന്നെ ചെയ്തു. അവര് പോയി നിലവറയിൽ ഒളിച്ചു, അയാള് തട്ടിൻ പുറത്തും. അങ്ങനെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് എന്തു ചെയ്യുന്നറിയാവോ, വെറുതെ വെടിവെച്ചു കൊണ്ടിരുന്നു. അപ്പം പിറ്റേ ദിവസം ജന്മി വന്നു, നീതി ചോദിച്ചു. പക്ഷെ അന്നത്തെ ദിവസം ജന്മി അവിടെ വന്നിട്ടില്ല. അഥവാ വന്ന് കാണും, വെടിവെച്ചൊക്കെ കേട്ടൊക്കെ അങ്ങ് തിരിച്ചു പോയി കാണും പേടിച്ചിട്ടേ. പിറ്റേ ദിവസം അയാൾ വന്നു. അപ്പം നിധി എന്തിയേ, നിനക്ക് നിധി കിട്ടിയല്ലോ, അതെവിടെ എന്ന് ചോദിച്ചു. അപ്പോ കൃഷിക്കാരൻ കൈമലർത്തി, എന്ത് നിധി, ഏത് നിധി, എനിക്കൊന്നും അറിഞ്ഞൂടാ. ആഹാ, നിങ്ങളുടെ ഭാര്യ പറഞ്ഞല്ലോ. എങ്കിലേ അവളോട് ചെന്ന് ചോദിക്കേ, ജന്മി എന്തെന്നറിയാവോ. കൃഷിക്കാരന്റെ ഭാര്യയോട് ചോദിച്ചു, ശരിയാണ് ശരിയാണ്, നിധി കിട്ടി. ഞങ്ങൾ ഒന്നിച്ച് പട്ടണത്തിൽ പോയി പഴയ നാണയങ്ങളെല്ലാം മാറ്റി ഞങ്ങൾ പുത്തനാക്കി, ഭാര്യ പറഞ്ഞു. ഓ, അതെന്നായിരുന്നെന്ന് പറയുമോ, ജന്മി അന്വേഷിച്ചു. ഭയങ്കര കൊടുങ്കാറ്റിൽ റൊട്ടിക്കഷണം പെയ്ത അന്ന്, ഭാര്യ പറഞ്ഞു. ഛേ, റൊട്ടിക്കഷണം പൊഴിഞ്ഞുവെന്നോ? അതെ അതെ, ഭാര്യ തറപ്പിച്ചു പറഞ്ഞു. ശത്രുക്കളൊക്കെ നമ്മളെ വന്ന് ആക്രമിച്ചില്ലേ അന്ന്, ഓർമ്മയില്ലേ? പിശാച് വന്ന് പലിശപ്പണത്തിന്റെ പേരിൽ നിങ്ങളെ തല്ലിയില്ലേ അന്ന് തന്നെ. ജന്മി കുതിരച്ചാട്ടയെടുത്ത് കൃഷിക്കാരന്റെ ഭാര്യയ്ക്ക് ഒരടി കൊടുത്തു, എന്നിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ, സ്വന്തമായിട്ട് ഭൂമി വാങ്ങി ഒരു ജന്മിയായി ഭാര്യയോടൊപ്പം സുഖമായി ജീവിച്ചു. ആ ജന്മി പിന്നെ തിരിച്ചു വരാത്തത് അവരുടെ ഭാഗ്യം. പിന്നെ അയാളൊന്നും ചോദിക്കാനും വന്നില്ല, അത് അവരുടെ ഭാഗ്യം. അങ്ങനെ ഭാഗ്യം വന്നപ്പോൾ കൃഷിക്കാരനും ജന്മിയായി. ഈ കഥ ഇന്ന് ഇവിടെ തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നമസ്കാരം, ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. മലയാളിയുടെ ഓണം അടിച്ചു പൊളിക്കാൻ, അല്ലെങ്കിൽ ഓണം കൊഴുപ്പിക്കാൻ ഒരു പാട്ടിന് കഴിയുമോ? എന്നാൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. ഈ ഓണം പിറന്നതിന് ശേഷം എത്രയോ ഓണങ്ങൾ വന്നുപോയി, ഇനി എത്ര ഓണങ്ങൾ വന്നു പോകും. ONV ദേവരാജൻ, ജയചന്ദ്രൻ ത്രയം വച്ചു നീട്ടിയ പാട്ടിൻ്റെ ഈ ശ്രുതി താഴ്ന്നിട്ടില്ല വർഷങ്ങൾ 30 കഴിഞ്ഞെങ്കിലും. ഭാവഗായകൻ ജയചന്ദ്രൻ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഗാനം തനിക്ക് പാടാൻ കഴിഞ്ഞതിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുന്നു. ഒരു ദിവസം ദേവസംഗീതജ്ഞൻ ദേവരാജൻ മാസ്റ്റർ എന്നെ വിളിക്കുന്നു. എത്രയും പെട്ടെന്ന് കൈമനത്തെ

ആകാശവാണിയിൽ റെക്കോർഡിങ്ങിനെത്തണം. ഒരു ഓണക്കാലമാണ്. ആകാശവാണിയിൽ ചെന്ന എനിക്ക് വായിച്ചു പഠിക്കാൻ കയ്യിൽ കിട്ടിയ വരികൾ കണ്ട് അമ്പരന്നു. വരികൾ ഇങ്ങനെ: ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. ഞാൻ ചോദിച്ചു, ഇതെന്താ മാഷേ ഉറക്കുപാട്ട്? അത് കുട്ടിയെയോ ഭാര്യയെയോ അതോ കാമുകിയെയോ, ആരെയാ ഉറക്കേണ്ടത്? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. ചിരിയായിരുന്നു എണ്ണമറ്റ ദേവരാഗങ്ങളെ സൃഷ്ടിച്ച ശില്പിയുടെ മറുപടി. മാസ്റ്റർ പറഞ്ഞു, ഏത് ഭാവം നീ എടുത്താലും കുഴപ്പമില്ല, ദാ ഇങ്ങനെ വേണം. മാസ്റ്റർ ഈണം മൂളി. അത് കേട്ട് പല്ലവി പാടിയ എന്നെ ദേവരാജൻ മാസ്റ്റർ കളിയാക്കി. ഇങ്ങനെ പാടിയാൽ ഉറങ്ങാൻ കിടക്കുന്നവർ എണീറ്റ് ഓടുമല്ലോ. എന്നിട്ട് രാഗങ്ങളെ കൈവെള്ളയിൽ അമ്മാനമാടുന്ന മാസ്റ്റർ ആലാപനം തുടങ്ങി. ചരണം വരെ എത്തിച്ചാണ് മാസ്റ്റർ നിർത്തിയത്. ഒരു കുട്ടിയെപ്പോലെ തികഞ്ഞ ശ്രദ്ധയിൽ അത്ഭുതത്തോടെ ആ നീണങ്ങളുടെ തമ്പുരാനെ ഭാവഗായകൻ നോക്കിയിരുന്നത്രേ. ഒ എൻ വിയുടെ തൂലികയിൽ പേർന്ന അതിമനോഹരമായ ഒരു ലളിതഗാനം. ചലച്ചിത്ര ഗാനം അല്ലാതിരുന്നിട്ടും മാസ്റ്റർ ഈ ഗാനത്തിന് ഈണമേകിയപ്പോൾ ഒരു തലമുറ എത്ര ആവേശത്തിലായിരുന്നു അത് നെഞ്ചിലേറ്റിയത്. കലാലയങ്ങളിൽ, ലളിതഗാന മത്സരവേദികളിൽ എത്രയോ വർഷം സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ ഗാനം. ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്ന ഗാനം.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാട്ടുകൾ പിറന്ന വഴികളെക്കുറിച്ച് വീണ്ടും നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. പാട്ടുകാരൻ പാട്ടെഴുതാൻ മനനം ചെയ്യുമ്പോൾ അരോചക രാഗം മൂളി അലോസരമുണ്ടാക്കിയ കൊതുക് ഒരു ഗാനത്തിൻ്റെ നിമിത്തമായി അല്ലെങ്കിൽ സൃഷ്ടാവായി എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ എന്നുത്തരം. 1981 പുറത്തിറങ്ങിയ തേനും വയമ്പും എന്ന ചിത്രത്തിനു വേണ്ടി കവി ബിച്ചു തിരുമല പാട്ടെഴുതാനിരിക്കുമ്പോഴാണ് ഈ സംഭവം. തലേ ദിവസം കണ്ടപ്പോൾ രവീന്ദ്രൻ മാഷ് ബിച്ചു തിരുമലയ്ക്ക് ഒരു ടേപ്പ് നൽകിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മനസ്സിലെത്തിയ ഒരു ട്യൂണാണ്, നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് റെക്കോർഡ് ചെയ്തതാ, കേട്ടിട്ട് പറ്റിയ വരികൾ എഴുത്. ടേപ്പും വാങ്ങി തിരുവനന്തപുരത്ത് വീട്ടിലെഴുതാനിരിക്കുമ്പോൾ രാത്രി ഏറെ വൈകി, കറണ്ടുമില്ല. മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ ബിച്ചുവിൻ്റെ മനസ്സിലും വല്ലാത്തൊരു തെളിച്ച കുറവ്. കുറിക്കാനൊരുങ്ങുന്ന വാക്കുകൾക്കൊന്നും ഇത്ര ഒരു തൃപ്തി പോരാ. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊതുകുകളുടെ വളഞ്ഞിട്ടുള്ള ആക്രമണവും കൂടിയായപ്പോൾ എഴുതണ്ടെന്ന് പോലും തോന്നിപ്പോയി. 2 ദിവസം മുമ്പ് വാങ്ങിയ പി ഭാസ്കരൻ്റെ ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന പുസ്തകം മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അലക്ഷ്യമായി കിടക്കയിൽ കിടക്കുന്നത് അവിചാരിതമായിട്ടാണ് ബിച്ചുവിൻ്റെ കണ്ണിൽപ്പെട്ടത്. വട്ടമിട്ട് മൂളിപ്പറക്കുന്ന കൊതുകും മാഷിന്റെ പുസ്തകവും പിന്നെ ഒട്ടും വൈകിയില്ല. ബിച്ചുവിൻ്റെ ഉള്ളിലെ സർഗകോണിൽ പാട്ട് കുറിക്കാനുള്ള കളമൊരുകി. മങ്ങിയ വെളിച്ചത്തിൽ ഒട്ടും മങ്ങലില്ലാത്ത മനസ്സുമായി ബിച്ചു കുറിച്ചു, ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ആദ്യ വരി എഴുതിയപ്പോഴേ സ്വയം വിലയിരുത്തി, കൊള്ളാം. കഥാസന്ദർഭം കൂടി മനസ്സിലേക്ക് വന്നതോടെ ആ തൂലികയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഭാവാത്മക പദങ്ങളുടെ ലയഭംഗിയിൽ കാവ്യ നിയമങ്ങളുടെ ചിട്ടവട്ടങ്ങൾ കൊത്ത വരികൾ ഒന്നൊന്നായി അണിഞ്ഞൊരുങ്ങി. വരികളിലെ വശ്യതയും ഈണത്തിൻ്റെ മനോഹാരിതയും കൊണ്ട് എക്കാലത്തെയും മികച്ച ഒരു ഗാനമായി ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ.

ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
2: വീണ്ടും നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. സാഹിത്യകാരനവർ MD വാസുദേവൻ നായരുടെ രചനയിൽ മെഗാതാരം മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. പടത്തെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നു. വടക്കൻ വീരഗാഥയിലെ ഇതിഹാസ നായകൻ ചന്തുവായി കച്ചകെട്ടി ഇറങ്ങും മുമ്പ് മമ്മൂട്ടി സംവിധായകൻ ഹരിഹരനോട് പറഞ്ഞു, ഈ സിനിമയിൽ പാട്ട് വേണ്ട, നല്ല ഒഴുക്കുള്ള കഥയാണ്, ഇടയ്ക്ക് ഒന്നോ രണ്ടോ പാട്ടുകൾ കയറി വന്നാൽ അത് കഥാഗതിയെ ബാധിക്കും, അതുകൊണ്ട് പാട്ടുകൾ പൂർണ്ണമായി ഒഴിവാക്കണം. മമ്മൂട്ടിയുടെ അതേ അഭിപ്രായം തന്നെയാണ് MDയും ഹരിഹരനോട് പങ്കുവച്ചത്. ഈ സിനിമയ്ക്ക് പാട്ടുകൾ വേണ്ട. എന്നാൽ തൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഹിറ്റ് പാട്ടുകൾ ഒരുക്കുന്ന സംവിധായകൻ ഹരിഹരന് അത് സ്വീകാര്യമായില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊരു വടക്കൻ പാട്ട് ചിത്രമാണ്, പാട്ടില്ലാതെ എന്ത് വടക്കൻ പാട്ട്? ഒടുവിൽ കഥയുമായി ഇണങ്ങിച്ചേർന്ന് പോകുന്നില്ലെങ്കിൽ പാട്ടുകൾ ഒഴിവാക്കാം എന്ന ഉപാധിയോടെ ഗാനങ്ങൾ ചിത്രീകരിക്കുവാൻ മനസ്സില്ലാ മനസ്സോടെ MD സമ്മതം മൂളി. സിനിമയിലാകെ 4 പാട്ടുകൾ ഹരിഹരൻ നിശ്ചയിച്ചു. 2 പാട്ടുകൾ K.ജയകുമാറും 2 പാട്ടുകൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ കൊണ്ടും എഴുതിച്ചു. ബോംബെ രവി സംഗീതം നൽകി. പടം റിലീസാകുന്നു. ചിത്രം സൂപ്പർ മെഗാ ഹിറ്റ്. പടം മാറ്റിനി ഷോ കഴിയുമ്പോൾ മമ്മൂട്ടി ഹരിഹരനെ വിളിക്കുന്നു. പടത്തിന്റെ ഹൈലൈറ്റ് പാട്ടുകളാണ്. ഞാൻ പാട്ട് വേണ്ട എന്ന് പറഞ്ഞ അഭിപ്രായം പിൻവലിക്കുന്നു. MDയും അതേ അഭിപ്രായം പങ്കുവച്ചപ്പോൾ ആശ്വാസത്തോടൊപ്പം സന്തോഷവും തോന്നിയെന്ന് ഹരിഹരൻ. നിലാവലകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പുഴയോരത്തുകൂടി ഒരു വീരയോദ്ധാവിനെ പോലെ അശ്വാരൂഢനായി കുതിച്ചെത്തുകയാണ് മമ്മൂട്ടി. മോഹിപ്പിക്കുന്ന ലാവണ്യവുമായി പ്രണയനിർഭരമായ പ്രതീക്ഷയുമായി മാധവി. ഇന്ദ്രജാലം മെല്ലെയുറക്കി മന്മഥന്റെ തേരിൽ വരുന്നത് ഇന്ദുലേഖയല്ല, സാക്ഷാൽ ചന്തു തന്നെ. ഇന്ദുലേഖ കൺ തുറന്നു എന്ന് തുടങ്ങുന്ന ഗാൻ

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. പ്രണയവിരഹങ്ങളുടെ ആഴം എങ്ങനെയാണ് അനുഭവിക്കുക? പലർക്കും പല ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ ചില പാട്ടുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ അനുഭവിപ്പിക്കും. 1980 റിലീസായ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. നവോദയ അപ്പച്ചനാണ് നിർമ്മാതാവ്. അപ്പച്ചൻ തീരുമാനിക്കുന്നു പുതുമുഖങ്ങളെ മാത്രം വെച്ച് സിനിമയിറക്കാം. അന്ന് സുകുമാരനും സോമനും നസീറും മധുവുമൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. പുതുമുഖങ്ങളുടെ സിനിമ എന്ന ആശയത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ അപ്പച്ചനെ ആവുന്നതും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പച്ചൻ പിന്മാറിയില്ല. പുതുമുഖങ്ങളായ ശങ്കറിനെയും മോഹൻലാലിനെയും പൂർണിമ ജയറാമിനെയും സംവിധായകനായി ഫാസിലിനെയും നിശ്ചയിച്ചു. ഷൂട്ടിംഗ് ആരംഭിച്ചു. ഊട്ടി പശ്ചാത്തലമായുള്ള പ്രണയടച്ചുള്ള സിനിമ. ഗാനരചയിതാവായി ബിച്ചു തിരുമലയെയും സംഗീത സംവിധായകനായി MV ശ്രീനിവാസനെയും നിശ്ചയിച്ചു.

വിച്ചു തിരുമല ഈരടികൾ ഒരുക്കി ഫാസിലിനെ ഏൽപ്പിച്ചു. പാട്ടിന് ഈണമൊരുക്കാൻ എം ബി ശ്രീനിവാസനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് തിരക്കോട് തിരക്ക്. 2 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന് വരാനൊക്കൂ. അപ്പച്ചൻ ആകെ വിഷമിച്ചു. അപ്പോൾ ഫാസിൽ പറഞ്ഞു, പള്ളികളിൽ സംഗീതം നൽകുന്ന ഒരു പയ്യനുണ്ട്, ജെറി അമൽദേവ് എന്നാണ് പേര്. നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? അപ്പച്ചൻ അർദ്ധസമ്മതം മൂളുന്നു. പിന്നീടുണ്ടായത് ചരിത്രം. വെറും 7 ലക്ഷം മുടക്കി ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റ്. അന്ന് 1 കോടി രൂപ സിനിമ കളക്ട് ചെയ്തു. അഭിനേതാക്കളായ ശങ്കറും മോഹൻലാലും പൂർണിമ ജയറാമും ഒക്കെ മലയാള സിനിമയിൽ അഭിവാദ്യ ഘടകങ്ങളായി. സംവിധായകൻ ഫാസിൽ, സൂപ്പർ ഡയറക്ടർ. അന്നും ഇന്നും ചിത്രത്തിലെ ഹൈലൈറ്റായിരുന്നു സിനിമയിലെ നിത്യഹരിതസുന്ദരമായ ആ പ്രണയഗാനങ്ങൾ, ആ വശ്യസുന്ദരമായ ഗാനങ്ങൾ. ജെറി അമൽദേവിൻ്റെ ജാതകത്തെയും മാറ്റിമറിച്ചു. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകൾ എന്ന് തുടങ്ങുന്ന ആ ഗാനം നമുക്ക് കേൾക്കാം.

ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പാട്ടുവിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്താം. ഞാൻ പ്രദീപ് ആശ്രാമം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനീഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശിയുടേത്. നമസ്കാരം സാർ.

0: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
1: സാറേ, നമ്മൾ ഈ ജാതകം നോക്കിയിട്ട് പൊരുത്തം ഉറപ്പിച്ച് നിശ്ചയം കഴിഞ്ഞ ശേഷം വിവാഹം മുടങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കാണുന്നു. അപ്പം ചിന്തിക്കുമ്പോഴേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? ഇനി ജാതകത്തിൽ കാണാത്ത എന്തെങ്കിലും ശക്തികളൊക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. ആ ഒരു ചോദ്യത്തിനുള്ളൊരു സംശയം ഇനി അറിയേണ്ടതുണ്ട്. ആ സംശയ നിവാരണം സാറ് വരുത്തേണ്ടതുണ്ട്.
0: ആ ചോദ്യം എളുപ്പമാണ്, അതിന്റെ ഉത്തരമാണ് അല്പം ബുദ്ധിമുട്ട്. കാരണം ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. നമ്മുടെ അറിവിൽ വിവാഹം നിശ്ചയിച്ചെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു ദിവസം മുടങ്ങിപ്പോകുന്ന കേസുകൾ നമ്മുടെ എല്ലാവരുടെയും അറിവിലുണ്ടാകും. അത് യുവതി യുവാക്കൾക്കും അവരുടെ ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കും വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം നിശ്ചയിച്ച ശേഷം അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ ആഘോഷമായി നടത്തിയതിന് ശേഷം ഇത് നടക്കാതെ വരിക എന്നുള്ളത്. പൊരുത്തം നോക്കി ഉറപ്പിച്ചതാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ ജ്യോതിഷപരമായിട്ട് ചില കാരണങ്ങളും പ്രായോഗികമായ ചില വശങ്ങളും നമ്മൾ നോക്കിയാൽ കാണാം. ജാതകത്തിൽ പൊരുത്തമുണ്ടെന്ന് കണ്ടാലും ചില സൂക്ഷ്മമായ ഘടകങ്ങൾ പരിശോധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഇത്തരം തടസ്സങ്ങൾക്ക് കാരണമാകുന്നത്. അങ്ങനെ അത്ര അതിസൂക്ഷ്മമായി നോക്കുന്നത് എല്ലായ്പ്പോഴും പ്രായോഗികവുമല്ല. അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. കാര്യം നമ്മൾ 10-20 കല്യാണാലോചന വരുമ്പോൾ അതിൽ 1-2 എണ്ണമേ മറ്റ് ജ്യോതിഷേതരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ പൊരുത്തപ്പെടുന്നതായിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിസൂക്ഷ്മമായ ഘടകങ്ങൾ ചിലപ്പോൾ പരിശോധിക്കപ്പെടാതെ പോയി എന്ന് വരാം. പല കേസുകളിലും അത് വലിയ പ്രശ്നമുണ്ടാക്കാറില്ലെങ്കിലും ചില കേസുകളിൽ അത് പ്രശ്നകരമായി വന്നെന്ന് വരാം. എന്നാൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരിക്കൽ നിശ്ചയിച്ച് വിവാഹം മുടങ്ങിയാൽ, പിന്നീട് നമ്മൾ എല്ലാ വശങ്ങളും വളരെ കൂലങ്കഷമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള കാരണം എന്താണ്, നമ്മൾ വിട്ടുപോയതെന്താണ് എന്നതിന് കണ്ടെത്തേണ്ടതുണ്ട്. വിവാഹ തടസ്സ യോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ. പലപ്പോഴും വധൂവരന്മാർക്ക് ജാതക പൊരുത്തം ഉണ്ട് എന്നതിനർത്ഥം വിവാഹം നടക്കും എന്നല്ല. പൊരുത്തം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവാഹ കഴിക്കുന്ന വധൂവരന്മാർ തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ചാണ്, യോജിപ്പിനെക്കുറിച്ചാണ് അവർ, അതിനെപ്പറ്റിയാണ് ജാതക പൊരുത്തം പറയുന്നത്. എന്നാൽ വിവാഹം നടക്കണമോ എന്ന് തീരുമാനിക്കുന്നത് വിവാഹ യോഗമാണ്. ഒരാളുടെ ജാതകത്തിൽ 7-ാം ഭാവത്തിന് ഗുളികൻ, രാഹു അല്ലെങ്കിൽ ശനി എന്നിവരുമായി ബന്ധമുണ്ടെങ്കിൽ വിവാഹത്തിന് തൊട്ടു മുൻപ് തടസ്സങ്ങൾ വരാം. ഇതിനെ അവിവാഹ യോഗം അല്ലെങ്കിൽ വിളംബ വിവാഹം യോഗം എന്ന് വിളിക്കുന്നു. പൊരുത്തം നോക്കുമ്പോൾ പലരും ഈ യോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിട്ടുപോകാറുണ്ട്. പൊരുത്തം എത്ര മികച്ചതായാലും വിവാഹ നിശ്ചയ സമയത്ത് വധൂവരന്മാരിൽ ഒരാൾ കടന്നു പോകുന്നത് അതീവ ദോഷകരമായ ദശയാണെങ്കിൽ, ഉദാഹരണത്തിന് 8-ാം ഭാവാധിപന്റെയോ 12-ാം ഭാവാധിപന്റെയോ ദശ, 8-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനും വിവാഹത്തിന്റെ കാര്യത്തിൽ വളരെ അപകടകാരികളാണെന്ന് നമുക്കറിയാം. അത് അപ്രതീക്ഷിത കാരണങ്ങളാൽ, സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മൂലം വിവാഹം മുടങ്ങാൻ കാരണമാകാം. ജാതകത്തിൽ കാണാത്ത ശക്തികൾ ഉണ്ടോ? ഉണ്ട് എന്നാണ് ഇത്തരം മിക്ക കേസുകളിലും അനുഭവം. ജ്യോതിഷത്തിൽ ഇതിനെ ബാധാദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ വിളിക്കാറുണ്ട്. സ്വാഭാവികമായ ഈശ്വരകോപം കൂടാതെ ചിലപ്പോഴെങ്കിലും ചില പ്രത്യേക ആഭിചാര കർമ്മങ്ങളും നിശ്ചയിച്ച വിവാഹം മുടങ്ങാൻ കാരണമായിട്ടുണ്ട്. സാധാരണ മനുഷ്യർ മാത്രമല്ല, ചില ജ്യോതിഷികൾ പോലും നിർഭാഗ്യവശാൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമാണ് നിമിത്തങ്ങൾ. ജ്യോതിഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ആരോഗ്യ ജ്യോതിഷം, മെഡിക്കൽ അസ്ട്രോളജിയെ സംബന്ധിച്ച് അതിന് അങ്ങേയറ്റം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും പോലും നിമിത്തങ്ങൾ, ശകുനങ്ങൾ ഇവയെപ്പറ്റി ധാരാളം പരാമർശങ്ങൾ കാണാം. വിവാഹാലോചനകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില നിമിത്തങ്ങളെ പഴമക്കാർ ഗൗരവമായിട്ട് കണ്ടിരുന്നു. പൊരുത്തമുണ്ടെങ്കിലും നിമിത്തങ്ങൾ മോശമാണെങ്കിൽ ഈ വിവാഹം ദൈവഹിതമല്ല എന്ന് അവർ കരുതിയിരുന്നു. നമ്മൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ട് അത് അത്ര ശാസ്ത്രീയമാണോ എന്നുള്ള കാര്യത്തിൽ മറ്റുള്ളവർക്കും ഉറപ്പൊന്നുമില്ല. പക്ഷേ ജ്യോതിഷികളുടെ വ്യക്തിപരമായ അനുഭവം നോക്കുമ്പോൾ നിമിത്തങ്ങൾ നമുക്ക് തരുന്ന സൂചനകൾ പലപ്പോഴും വളരെ നിർണായകമാണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. മിക്ക ജ്യോതിഷികളും, എൻ്റെ അറിവിലുള്ള മിക്ക ജ്യോതിഷികളും, എൻ്റെ ആചാര്യന്മാരും പറയുന്നതും അതുതന്നെയാണ്. നിമിത്തം വളരെ പ്രധാനമായിട്ട് അവർ കരുതുന്നു. ഒരുപക്ഷെ നമ്മൾ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. കർമ്മഫലം ഒരു പ്രധാന കാര്യമാണ്. നമ്മുടെ ജാതകത്തിൽ കാണാത്ത പലതും നമ്മുടെ മുൻകാല കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ബന്ധങ്ങൾ നിശ്ചയത്തിൽ അവസാനിക്കണം എന്നതാകാം ആ ഗ്രഹങ്ങളുടെ വിധി. ഇത് ഒരു വലിയ

0: വിപത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തലായും കരുതുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രായോഗിക വശം എന്താണ് എന്ന് ചോദിച്ചാൽ, വിവാഹ നിശ്ചയം കഴിയുന്നതോടെ ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇടയിലുള്ള ആശയവിനിമയം കൂടുന്നു. ഈ സമയത്ത് പുറത്തു വരുന്ന സ്വഭാവ വൈകല്യങ്ങളോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങളോ, പ്രത്യേകിച്ചും രോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, പൂർവ്വകാല ബന്ധങ്ങൾ പോലെ അസുഖകരമായിട്ടുള്ള ചില കാര്യങ്ങൾ മുതലായവയൊക്കെ ബന്ധം മുടങ്ങാൻ കാരണമാകാറുണ്ട്. ഇത് പ്രായോഗികമായ വശമാണ്. ഇതിനെ ജാതകദോഷം എന്ന് വിളിക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുക എന്ന് വിളിക്കുന്നതാകും ഉത്തരം, അല്ലെങ്കിൽ അതിൻ്റെ ഉചിതം. ചുരുക്കി പറഞ്ഞാൽ, വിവാഹം മുടങ്ങിപ്പോകുന്ന ദുരിതത്തിൽ പറഞ്ഞാൽ ഭാവിയിലെ വലിയൊരു ദുരന്തത്തിൽ നിന്നുള്ള മുൻകൂർ മോചനം ആയിട്ട് നമുക്ക് പോസിറ്റീവായി കാണാം. പൊരുത്തമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹത്തിന് മുൻപേ അത് തിരിച്ചറിയുന്നതാണ്.
1: വളരെ നമുക്ക് ചിന്തിക്കാൻ പാകത്തിനുള്ള കുറേയധികം കാര്യങ്ങളാണ് സാറ് ഈ ഭാഗ്യരാശിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഭാഗ്യരാശിയിൽ ഇന്ന് വിവാഹം വൈകുന്നത് ജാതകദോഷം കൊണ്ടാണോ അതോ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണോ എന്നുള്ളതും, പിന്നെ ലഗ്ന പൊരുത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ജാതകം നോക്കി പൊരുത്തമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ഞാൻ ചോദിച്ചപ്പോഴും സാർ അതിന് ശരിക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് സാർ അതിനെല്ലാം ആൻസർ പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഭാഗ്യരാശി ഇവിടെ പൂർണ്ണമാകാനുള്ള സമയമായി. സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭാഗ്യരാശി കൃത്യമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറേയധികം ചോദ്യങ്ങൾ ഇനിയും നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാകാം. അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കത്ത് സൂക്ഷിച്ചു വെക്കണം. അടുത്ത ആഴ്ചയിലും ഭാഗ്യരാശി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഇതേ സമയത്ത് തന്നെ എത്തും. ഇത്രയും നേരം ഭാഗ്യരാശിയിലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ മറുപടി തന്നുകൊണ്ടിരുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഞാൻ രജനി ഗിരീഷ്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.
2: റേഡിയോ സന്ധനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ഇതിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: സാന്ദ്രാനന്ദാവബോധാത്മകമനുഭവ